0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാ ചാഞ്ചാ ആ ചിങ്ക് ചക്കി.

മടയാ ഇന്ന് മലയാ നാളെ കൊലമ്പ് കോലാലമ്പ് നോട്ടിക്കറ്റുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ ഞെട്ടിച്ച് ചീരി പയണം ലാവിഷായി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM സ്റ്റേഷൻ. ആദ്യത്തെ ഷോയുമായി എത്തിക്കഴിഞ്ഞു. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ ഫുഡ്സിന്റെ കാര്യം പറയുമ്പോഴാണ് ഓരോ ദിവസവും എങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു, ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു. എത്ര പെട്ടെന്നാണ് 2026 കടന്നു പോയതെന്ന് കലണ്ടർ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തോന്നി പോവുകയാണ്. എനിവേ, ഓരോ പ്രഭാതവും കണ്ണു തുറക്കാൻ ഒരു ആശയം, ഒരു പുതിയ പ്രതീക്ഷ എല്ലാവരിലും ഉണ്ടാക്കട്ടെ. അത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമാണ് അല്ലേ. ഓരോ രാത്രിയും അതുപോലെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നതും അതൊക്കെ തന്നെയാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. കുടുംബം, സ്നേഹം, അതൊക്കെ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതേണ്ടതുമാണ്. അവസാനം എന്താണ് ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്ത്, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ഐ ലുക്ക് ബാക്ക്, അവിടെ പണമോ പ്രശസ്തിയോ ഈ ചെയ്തു കൂട്ടിയ ആവേശങ്ങളോ ഒന്നുമല്ല അല്ലെ. അവിടെ നമുക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് നമ്മുടെ ആരോഗ്യം, ഹെൽത്തി ബോഡി. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പകുതി പ്രശ്നങ്ങളും നേരിടാനുള്ളൊരു കറേജ്, ഒരു ധൈര്യം സംഭരിക്കാൻ പറ്റും. അതുപോലെ മനഃശാന്തി, പേഷ്യൻസ്, സ്നേഹത്തോടെയുള്ള പെരുമാറ്റം, സ്നേഹം തിരിച്ചു തന്നവർ, സ്നേഹം തരാത്തവരെ വിട്ടേക്ക്, അത് നമ്മളുടെ ലിസ്റ്റിലില്ല എന്ന് വിചാരിച്ചേക്കാം. സ്നേഹമുള്ളൊരു കുടുംബത്തെ വാർത്തെടുക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ തന്നെയാണ് അച്ചീവ്മെന്റ്. ഏറ്റവും വലിയ കാര്യങ്ങൾ അതിലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഓരോ ദിവസം രാവിലെ ഉണരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ കൈവരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവർ ഫാമിലി. ഇതൊക്കെ തന്നെയാണ് പിന്നെ എപ്പോഴും നമുക്ക് ഉള്ളതിന്റെ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കുടികൊള്ളുന്നത് എന്ന് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഓർക്കുന്നത്. എന്നാൽ പോലും ദാറ്റ് ഇസ് ദ ഫാക്ട്, അതിൽ സംശയമില്ല. കാരണം വീടും, അതായത് ജോലിസ്ഥലവും, ഇതെല്ലാം ചേരുന്നതാണ് ലൈഫ് മാനേജ്മെന്റും. ലൈഫ് മാനേജ്മെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം അതിൽ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. ബി ഓണസ്റ്റ് വെൻ യു ആർ ഇൻ ട്രബിൾ ആൻഡ് ബി സിമ്പിൾ വെൻ യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് വെൽത്ത്. ബി പൊളൈറ്റ് വെൻ യു ആർ ഓൺ ടോപ്പ് ഓർ ഓൺ അതോറിറ്റി ആൻഡ് ബി സൈലന്റ് വെൻ ഇൻ ആംഗർ. ദാറ്റ് ഇസ് കോൾഡ് ലൈഫ് മാനേജ്മെന്റ്. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ചൂട് സമയമായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കണമെന്ന് നമ്മൾ പല അഡ്വൈസസ് തരുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി വെള്ളം തേടി പോകും, അത്രയധികം ദാഹമാണ്. പുറത്ത് ടൂ വീലേഴ്സിലൊക്കെ പോകുന്നവരെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അവർ ഈ ചൂടത്ത് ബൈക്കെല്ലാം ചീറി പാഞ്ഞുകൊണ്ട് പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങളുടെ വാതിൽക്കൽ ഒരു ഡെലിവറി ബോയ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസോ അല്ലെങ്കിൽ വെള്ളമോ കൊടുക്കാൻ മറക്കരുത്. അവര് അത്രയധികം ചൂടത്ത് വന്നതെന്ന് നമുക്ക് ആ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനുള്ള ഒരു മനസ്സ് മറക്കരുത്. അത് റിപ്പീറ്റഡ്ലി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ കാത്തു നിൽക്കുക, ഒരു മെസ്സേജ് വരുമല്ലോ, യുവർ ഡെലിവറി ഈസ് കമ്മിങ് ടു ഡോർ സ്റ്റെപ്പ് എന്ന് വരുന്ന സമയം തന്നെ ഞാൻ വെള്ളം റെഡിയാക്കി വെക്കാറുണ്ട് വീട്ടിലുള്ള സമയമാണെങ്കിൽ. അതുപോലെ ആ ഒരു കരുണ, ഒരു ചെറിയൊരു നിമിഷത്തെ കരുണ അവർക്ക് ആ ടു വീലേഴ്സിന് കൊടുക്കാൻ കാണിക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ബിഗ് തിങ്. വെള്ളക്കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പല സൈസിലുള്ള മിനറൽ വാട്ടേഴ്സ് ഇസ് അവൈലബിൾ ഹിയർ അല്ലേ. ചെറിയ 150 തൊട്ട് പിന്നെ 200 ml ഉണ്ട്, 500 ml ഉണ്ട്, പിന്നെ 1 liter ഉണ്ട്, 1.5 ഉണ്ട്, പിന്നെ വലിയ വലിയ 5 gallon വരെ പോകാറുണ്ട്. ഈ വെള്ളക്കുപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പലയിടത്തും വാങ്ങുമ്പോൾ പല വിലയായിരിക്കും. നമുക്കൊരു ചെറിയൊരു 500 ml എപ്പോഴും നമ്മുടെ ബാഗിൽ കരുതുന്ന ഒരു ബോട്ടിൽ സൈസാണ്. അത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ മേ ബി അതിനൊരു 1 dirham ഓർ 2 dirhams ചാർജ് ചെയ്തേക്കാം. അതേസമയം നമ്മളൊരു പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഗ്രോസറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ദാറ്റ് ബി എ ലിറ്റിൽ മോർ എക്സ്പെൻസീവ്. ഒരു 1 dirham എക്സ്ട്രാ അവർ ചാർജ് ചെയ്തേക്കും. ഒരു പക്ഷേ നമ്മൾ എയർപോർട്ടിനകത്തു നിന്നാണ് ഒരു വെള്ളക്കുപ്പി വാങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കും, 4 dirhams വരെ ചാർജ് ചെയ്തേക്കാം. അപ്പോൾ സാധനം ഒന്ന് തന്നെയാണ്, നമ്മൾ വാങ്ങുന്ന സ്ഥലത്ത് ആ ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയ വെള്ളക്കുപ്പിക്ക് ഇത്രയും വിലയായോ എന്ന് വരെ തോന്നിപ്പോകുന്ന ചില, ഈവൻ തിയേറ്റേഴ്സിൽ പോകുമ്പോൾ, മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഭയങ്കര ചാർജായിട്ട് തോന്നും. ഒരേ സാധനത്തിന് പല വില എങ്ങനെ വരുന്നുവെന്ന് നമുക്ക് അതിശയം തോന്നിയിക്കാം. അത് കാരണം എന്ന് വെച്ചാൽ അത് വാങ്ങുന്ന സ്ഥലത്തെ മൂല്യമാണ്. പറയുന്നത് എന്താ, വെറും വെള്ളം, മിനറൽ വാട്ടർ, കുടിക്കുന്ന വെള്ളത്തെ കുറിച്ചാണ്. പക്ഷെ അത് വാങ്ങുന്ന സ്ഥലം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. എവിടെ നിന്നാണോ വാങ്ങുന്നത് അതിന് വില വേരിയേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത തവണ എന്റെ മൂല്യത്തിന് വിലയില്ല, എനിക്ക് വിലയില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വഴക്കൂടുമ്പോൾ പറയുമല്ലോ. അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തെറ്റായ സ്ഥലത്താണോ നിൽക്കുന്നത് എന്ന് തോന്നിയേക്കാം. അപ്പോൾ മൂല്യം കുറവായത് കൊണ്ടല്ല, തീർച്ചയായിട്ടും അത് വിലമതിക്കാനാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പെട്ടുപോയാൽ ഒരു പക്ഷേ നമ്മുടെ വില ഇടിഞ്ഞു പോയേക്കാം. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ്, നെക്സ്റ്റ് ടൈം യു ഫീൽ യുവർ വർത്ത് ഇസ് നത്തിങ്, മേ ബി യു ആർ ഇൻ എ റോങ് പ്ലേസ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ചില വീട്ടമ്മമാരെ ഓർത്തുപോയി ഇന്നത്തെ ഷോയിലേക്ക് വന്നപ്പോ. വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അവർക്ക് ജോലിയുണ്ടോ? ജോലിയില്ല, പക്ഷെ 24 hours അവർക്ക് ജോലി ഉണ്ടാവും. വീട്ടിലെ കാര്യങ്ങൾ അത്രയും അധികം കാൽക്കുലേറ്റീവ് ആയിട്ട് ചെയ്യണം. അടുക്കളയിലെ കാര്യം, കിച്ചണിലെ കാര്യം തന്നെ, വീട്ടിലെന്തൊക്കെ തീർന്നു നമ്മൾ പറയുമല്ലോ, പിന്നെ കണക്കെടുക്കല്, ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതൊന്നും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. സാധനങ്ങൾ തീരുമ്പോൾ വാങ്ങി വെക്കുന്നു, ഇന്നത്തേക്ക് എന്തുണ്ടാക്കണം, നാളെ എന്തുണ്ടാക്കണം, ഒരു വലിയ കാൽക്കുലേഷൻ നടക്കുകയാണ്. പക്ഷെ ആരും പലപ്പോഴും ഇത് തിരിച്ചറിയാറുള്ള ഇല്ല എന്നുള്ള വാസ്തവമാണ്. പണ്ട് തൊട്ടേ നമുക്കത് ശീലമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മൂമ്മമാർ തൊട്ട് തന്നെ അവരെത്ര മിടുക്കരായിട്ട് ഹൗസ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്തു പോകുന്നുണ്ട്. വീട്ടിലെ കിച്ചൺ മാനേജ് ചെയ്യാൻ കഴിയുന്നത് വളരെ വലിയൊരു കഴിവാണ്. പലരും അത് അണ്ടർ റേറ്റ് ചെയ്താണ് സംസാരിക്കാറ്, കാണാറ്. കാരണം ഒരിക്കലും റെസ്റ്റില്ലാത്തൊരു ജോലിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഗസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. വീടെന്ന് പറയുന്നതും ആക്ച്വലി ഒരു ജോലി സ്ഥലമാണ്. നമ്മൾ ജോലിക്ക് പോകുന്നില്ല, രാവിലെ ഉടുത്തൊരുങ്ങി പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെയും നമ്മുടെ ജോബ് തന്നെയാണ് നടക്കുന്നത്. റെസ്റ്റില്ല, ലീവില്ല, പ്രൊമോഷൻ ഇല്ല, ഇതൊന്നും അവിടെ ഇല്ല. പിന്നെന്താ, ജോലി മാത്രം, ജോലിയോട് ജോലി മാത്രം. ചെയ്തു കൊടുത്താലോ, ചെയ്തു കൊടുത്തതൊന്നും ഒരു റെക്കോർഡ് ബുക്കിലും അത് രജിസ്റ്റർ ചെയ്യാറില്ല, ഒരു സിസ്റ്റത്തിലും എൻട്രി ചെയ്യാറില്ല, ഒരു കണക്ക് പുസ്തകത്തിലും എഴുതി വെക്കാൻ പറ്റാത്ത ഒരു ജോലിയാണതെന്ന് തോന്നിയിട്ടുണ്ട്. ചെയ്യാനുള്ളത് മാത്രം കാണുന്നവരുണ്ട്. എപ്പോഴും എപ്പ ചെന്നാലും ഒരു കുട്ട പാത്രം ഉണ്ടാവും സിങ്കിനകത്ത്, അതൊന്ന് കഴുകേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടൈമിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. വീടും ഒരു ജോലി സ്ഥലമാണ്. അവിടെ വർക്ക് ചെയ്യുന്നവർക്കും റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരു മെസ്സേജ് കണ്ടു, വളരെ മനോഹരമായിരുന്നു. സ്വന്തം അമ്മയെ പറ്റിയിട്ട് ഒരു വ്യക്തി എഴുതിയ ഒരു മെസ്സേജാണ്. എൻ്റെ അമ്മ വീട്ടമ്മയാണ്. എൻ്റെ അമ്മ കണക്കിൽ വളരെ മോശമാണ്. എന്താണെന്നോ, ഞാൻ ഒരു ചപ്പാത്തി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴെല്ലാം അമ്മ എനിക്ക് രണ്ടെണ്ണമാണ് തരുന്നത്. അമ്മയ്ക്ക് കണക്കറിയില്ല. ആക്ച്വലി അമ്മയോടുള്ള ആ സ്നേഹത്തിൽ എഴുതിയതാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അതൊന്ന് ഈ ഒരു വീട്ടമ്മമാരുടെ ആ ഒരു തിരക്കിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത്, ചിലരെങ്കിലും ശ്രദ്ധിച്ച് എഴുതുന്നത്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടു റീഡ്. നമുക്കറിയാം, ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഹോം 92.2 FM സ്റ്റേഷനിലെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഞാൻ പറയാറുണ്ട്, ഷീബയ്ക്കാണ് ആ ക്രെഡിറ്റ്സ് പോകുന്നത്. RJ ഷീബയാണ് ആ കംപ്ലീറ്റ് സ്റ്റേഷന്റെ മ്യൂസിക് ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ടുകൾ പെറുക്കെ ഓരോ ടൈമിൽ ഏത് പാട്ട് പോകണം, ഏത് ടൈപ്പ് ഓഫ് ലിസ്ണേഴ്സിനാണ് അത് ഇഷ്ടപ്പെടുന്നത്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ഇടാറുള്ളത്. പല പാട്ടുകളും പിന്നെ ഒരു 5 മിനിറ്റ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ മാറ്റും. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് വളരെ പ്ലെയിൻ ആയിട്ടായിരുന്നു, മനസ്സിൽ പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷനും ഇല്ല. പക്ഷെ ഒരു പാട്ട് വന്നപ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നിപ്പോയി. ആ പാട്ട് ഇവളാരോ എന്ന് തോന്നുന്ന ഒരു പാട്ടാണ്, പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഞാൻ 2 വരി കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, മേ ബി നെക്സ്റ്റ് ടൈം. അതുപോലെ ഒരു നല്ലൊരു സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഒരു 3 മണിക്കൂർ സന്തോഷം നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടായേക്കാം. ഒരു നല്ല സൗഹൃദ ബന്ധം, 3-4 വർഷം കോളേജുകളിൽ പഠിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന റയറായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. 99% അതിൽ ഫെയിലാവാറാണ് പതിവ്. പക്ഷെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കോളേജ് ഫ്രണ്ട്ഷിപ്പ് ഈ വയസ്സിലും ഈ ഏജിലും, മേ ബി ആഫ്റ്റർ 50 years 60 years നിങ്ങളത് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ വൺ ഓഫ് ദ ലക്കിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സോ ദീസ് ആർ ദ ഫ്യൂ തിങ്സ് നമ്മൾ എപ്പോഴും മനസ്സോട് ചേർത്ത് വെക്കുന്ന, നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സന്തോഷ മുഹൂർത്തങ്ങൾ നമുക്ക് തരുന്ന കാര്യങ്ങൾ. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ള ഒരു ജോലിയും ഈ ലോകത്തില്ല. നമ്മൾ കണ്ടെത്തുന്ന ജോലിയിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് ആ ജോലി ഏറ്റവും മികച്ചതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഭരണഘടനാ ഭേദഗതിക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്രം. പശ്ചിമേഷ്യ കൂടുതൽ അശാന്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ന് കർക്കിടകം ഒന്ന്, രാമായണ മാസത്തിന് തുടക്കം. ക്ഷേത്രങ്ങളും വീടുകളും ഇന്നു മുതൽ അടുത്ത ഒരു മാസക്കാലം രാമനാമങ്ങളാൽ മുഖരിതമാകും. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്ത മറ്റ് ബില്ലുകൾ. ബിൽ നിയമമായാൽ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമാകും. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന് 3 മണിയോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. 2 തവണ നീട്ടിവച്ച ശേഷമാണ് ഫലം വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതികരണവുമായി KCB ചെയർമാൻ MG രാജമാണിക്കും. കേരളം മുൻപെങ്ങും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഉപയോഗം മുൻ വർഷത്തേക്കാൾ 1000 MW കൂടിയെന്നും KCB ചെയർമാൻ. ഇത്ര ഉയർന്ന ഉപയോഗം KCB പ്രതീക്ഷിച്ചില്ല. ഈ സമയത്ത് പ്രതീക്ഷിച്ചത് 4000 MW മാത്രമാണെന്നും ചെയർമാൻ ചൂണ്ടിക്കാട്ടി. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. MR അജിത് കുമാറിന്റെ പേര് പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകളും കൈമാറി. കഴിഞ്ഞ മാസം 23-നാണ് SIT DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് പങ്കെടുക്കരുതെന്ന DGP സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 1 മാസത്തേക്കാണ് സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വേഷത്തിൽ മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിച്ച് ഇക്കഴിഞ്ഞ 1st DGP സർക്കുലർ പുറപ്പെടുവിച്ചത്. വിവിധ കോണുകളിൽ നിന്നുയർന്ന പരാതികളെ തുടർന്നായിരുന്നു തീരുമാനം. IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി ഉത്തരവിറക്കി സർക്കാർ. കായിക വകുപ്പ് സെക്രട്ടറി N പ്രശാന്തിന് മൃഗശാല മ്യൂസിയം പുരാവസ്തു വകുപ്പിന്റെ ചുമതല കൂടി നൽകി. ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഷർമിള മേരി ജോസഫിന് ആയുഷ് വകുപ്പിന്റെ അധിക ചുമതല. കെ ഇമ്പശേഖറിനെ ജല അതോറിറ്റി MD സ്ഥാനത്ത് നിന്ന് മാറ്റി സാംസ്കാരിക വകുപ്പിന്റെ ഡയറക്ടറായി നിയമിച്ചു. സഹകരണ രജിസ്ട്രാറിന്റെ ചുമതലയും ഇമ്പശേഖറിന് നൽകിയിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പരീക്ഷയിൽ 11.21 ലക്ഷം പരീക്ഷാർത്ഥികളാണ് യോഗ്യത നേടിയത്. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. യോഗ്യത നേടിയവരിൽ 58% പെൺകുട്ടികളാണ്. 715 മാർക്ക് നേടി പഞ്ചാബ് സ്വദേശി ആര്യൻ ഗുപ്ത, ഹരിയാന സ്വദേശി പൻഷുൽ ബൻസാൽ എന്നിവരാണ് 1st റാങ്ക് പങ്കിട്ടത്. മധ്യപ്രദേശിലെ ജബൽപൂരിലെ കത്തോലിക്ക സ്കൂളിൽ അതിക്രമം. സെയിന്റ് അലോഷ്യസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ജയ്ശ്രാം വിളികളോട് സ്കൂൾ തല്ലിത്തകർത്തു. വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉള്ളപ്പോഴുണ്ടായ ആക്രമണം പോലീസിനെ അറിയിച്ചിട്ടും ഇടപെട്ടിട്ടില്ലെന്നാണ് ആക്ഷേപം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തുടർച്ചയായ 6ാം രാത്രിയും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുന്നു. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ഇറാൻ. തന്ത്രപ്രധാന ദ്വീപായ കുഷിം, ബന്ദർ അബ്ബാസ് എന്നിവയ്ക്ക് പുറമെ ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും US മിസൈലുകൾ പതിച്ചതായി ഇറാന്റെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതിനാലാണ് ഇത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. സേവനങ്ങൾ 20ാം തീയതി തിങ്കളാഴ്ച മുതൽ സാധാരണ രീതിയിൽ പുനരാരംഭിക്കും. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർക്ക് 19:00 രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. അതേസമയം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. അർജന്റീന സ്പെയിൻ പോരാട്ടം ഞായറാഴ്ച. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നടന്ന 2ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇംഗ്ലണ്ടിന് ഇന്ത്യയ്ക്കൊപ്പമെത്താനായി. 8 മണിക്ക്

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजा दुबई अबू धाबी एंड अलेन सिंस 1982
1: टाइम चेक
0: ब्रॉट यू बाय ओजोन कार्गो
2: ഗുഡ് മോർണിംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
0: 64%.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.

0: What a beautiful song. Welcome back home. 92.2 of Amilaka Swagatham. And it's the weekend. July 17. Angane veendum oru velliyazhchayilekku nammal etti nilkkunnu. Hey, namaskaram. Akshayana. Let's go to our press club. Very good morning, Mini Padma. Namaskaram.
1: Yes, very good morning. Nammal oru weekendilekku neengumbol malayala maasathil karkadakam onnu aayirikkunnu enna ennoru pratheekathayunde nammude naattile karkadakathine panja maasam ennokkeyanu parayarullathu. Nalla irittu moodiyittulla mazha peyyunna oru kaalamaanu. Pakshe El Nino prathibhasam nilanilkkunnathukondu enna ippo naattile പോയവരൊക്കെ പറഞ്ഞ് ചൂടെടുക്കുന്നുണ്ടെന്ന്. കർക്കിടക മാസം ഇന്ന് തുടങ്ങാണ്, നല്ല മഴ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടെയാണ് പലരും പോകുന്നത്. മലയാളം കലണ്ടറിലെ അവസാന മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത്. രാമായണ മാസം എന്നാണ് അറിയപ്പെടുന്നത്. ആത്മീയ ശുദ്ധിക്കും പ്രകൃതിക്ഷോഭങ്ങൾക്കും രോഗങ്ങളും ഒക്കെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാസം വീടുകളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് അത് വായിച്ചു വരുന്ന ഒരു മാസം കൂടിയാണ്. കർക്കിടക മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാരായണത്തിനൊരു രീതിയുണ്ട്. രാവിലെയും വൈകിട്ടും നിലവിളക്കൊക്കെ കൊടുത്തിട്ട് ഭക്തിപൂർവ്വം രാമായണത്തിലെ ബാലകാന മുതൽ യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്ന ഒരു ദിവസമാണ്, മാസമാണ്. അതുപോലെ ആരോഗ്യ സംരക്ഷണം, നമുക്കറിയാം എന്ത് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പറയും കർക്കിടകത്തിന് നാട്ടിൽ പോയിട്ട് ഒന്ന് നല്ലൊരു ആയുർവേദ ചികിത്സ എടുക്കും എന്ന് പറയാറുണ്ട്.
0: അതെ, തീരുമാനമായിട്ട് ഒരുപാട് പേര് ഈ ആയുർവേദ കർക്കിടക മാസം ചൂസ് ചെയ്യുന്നവരുണ്ട്. കർക്കിടക കഞ്ഞി പ്രസിദ്ധമാണ്. അങ്ങനെ ഒരുപാട് കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് പഴയ കർക്കിടകം, നാട്ടിൽ പഠിച്ചവർക്കൊക്കെ വളർന്നവർക്കറിയാം ആ ഇരുണ്ട് മൂടിക്കിടക്കുന്ന സ്കൂൾ വിട്ട് വരുന്ന കർക്കിടക മാസമാണ്. അത് മാത്രമല്ല, പണ്ട് തൊട്ടേ പറയും ഈ ചില ഇലകളും കിഴങ്ങുകളും ഒന്നും
1: കഴിക്കാൻ പാടില്ല, മഴക്കാലത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ല. പക്ഷെ ദഹന പ്രക്രിയ എളുപ്പമാക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഈ ആയുർവേദ വിധി പ്രകാരം ഔഷധക്കഞ്ഞി, നമ്മൾ കർക്കിടക കഞ്ഞി എന്നൊക്കെ ഇവിടെ യു എയിലും ദുബായിലും ഒക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. അതിന്റെ കൂടെ നാലമ്പല ദർശനം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഇപ്പൊ നാട്ടില് ഇന്നത്തെ ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസമാണ്. രാവിലെ മുതൽ എല്ലാവരും കുളിച്ച് അമ്പലത്തിൽ പോയി ഒരുങ്ങി ആ ഒരു ആത്മീയതയിലേക്ക്, നമ്മൾ റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്നത് പോലെ ഈ ഒരു രാമായണ മാസത്തിലേക്ക് ഇങ്ങനെ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു പോകുന്ന ഒരു കാഴ്ചയ്ക്കൊക്കെയാണ് ഇവിടെയും ആളുകൾ അത് രാമായണം പാരായണം ചെയ്യുന്നവരുണ്ട്. ശ്രീരാമരാമ രഘുകുല നന്ദന, ശ്രീരാമരാമ മഹിമാ വളർന്നവൻ, അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. നാരായണ നരകാന്തക പാഹിമാം, ഹാ രാമ രാഘവ പാഹിമാം ദയാനിധി എന്ന് തുടങ്ങിയിട്ടാണ് ആ ഒരു ശ്ലോകം ചൊല്ലുന്നത്. അത് ചൊല്ലുന്ന നിരന്തരമായിട്ട് ചൊല്ലുന്ന അത് മുഴുവനായിട്ട് പൂർത്തിയാക്കുന്ന ഈ ഒരു മാസം തൊട്ടിട്ട് അത് പൂർത്തിയാക്കുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. എന്നാലും നമ്മൾ മറുനാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ ചില രീതികളും ചിട്ടകളും ഒക്കെ ഇവിടെ അനുഷ്ഠിക്കുന്നുണ്ട്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കർക്കിടകത്തിൽ കഴിക്കേണ്ട ചില സംഭവങ്ങൾ ആ തണുപ്പിലാണ് കഴിക്കേണ്ടത്, നമ്മുടെ നാട്ടിലാണ്. അത് ഇവിടെ ഈ ചൂടിൽ കഴിക്കുമ്പോൾ അതിന്റെ ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും.
0: തീർച്ചയായിട്ടും എങ്ങനെയാണെങ്കിലും നമ്മുടെ മലയാള മാസത്തിന്റെ ഏറ്റവും അവസാനത്തെ മാസം ഈ ഒരു 30 ദിവസം കഴിയുമ്പോൾ ചിങ്ങ പുലരി പുലരാൻ പോകുന്നു എന്ന്
1: വേണമെങ്കിൽ,
0: ഓ അത് മലയാളം മലയാളിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓണക്കാലത്തിന്റെ ഒരു വലിയ എന്താ ഒരു വരവേൽപ്പാണല്ലോ. ഈ പലപ്പോഴും ഈ ആടി സെയിൽ, ഈ കർക്കിടകത്തിന് പലപ്പോഴും
1: ആളുകൾ
0: ആടി ആടി സെയിൽ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ആൾക്കാര് ചിങ്ങത്തിലായിരിക്കും നാട്ടിൽ പോയി ഷോപ്പ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്.
1: എന്തുകൊണ്ട് ഒരു നല്ല മാസത്തിലേക്ക്, അതായത് ഈ ഒരു മാസം ഇങ്ങനെ കർക്കിടകം, മഴ, ജോലി ഇല്ല, വീട്ടിലാണ്, അസുഖങ്ങൾ വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മൾ അടുത്ത മാസം എന്ന് പറഞ്ഞത്. അതായത് കറുത്തിരുണ്ട ഒരു കർക്കിടക മാസത്തിനപ്പുറത്ത് ഒരു പൊന്നിൻ ചിങ്ങം നമ്മളെ കാത്തിരിപ്പുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. നമ്മളും ഈ ലോകമൊക്കെ പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത വാർത്തകളാണെന്ന് ആവർത്തിക്കുന്നതിൽ സങ്കടമുണ്ട്. വീണ്ടും ഇറാനെതിരെ യുദ്ധം നടക്കുന്നു. ഇറാനാണെങ്കിൽ ഖത്തർ ഉൾപ്പെടെയുള്ള ബഹ്റൈൻ, കുവൈറ്റിനെതിരെയൊക്കെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നൊരു വാർത്ത ഇന്നലെ റോയിട്ടേഴ്സിന്റെ ഒരു വാർത്ത അതിനിടയിൽ വന്നിരുന്നു. ഡൗൺ ടൗണിൽ ഒരു സ്ഫോടനം നടന്നു എന്ന രീതിയിൽ, പക്ഷേ ദുബായ് മീഡിയ ഓഫീസ് അത് തെറ്റായ വാർത്തയാണ്. മാത്രമല്ല ഇതുപോലുള്ള എന്തെങ്കിലും വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ ദുബായ് മീഡിയ ഓഫീസോ ബന്ധപ്പെട്ട ഔദ്യോഗിക അധികൃതരോ പറയാതെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സൈബർ നിയമപ്രകാരം, രാജ്യസുരക്ഷ നിയമപ്രകാരം ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നവരെയുള്ള ക്രിമിനൽ കുറ്റമായിട്ട് അത് മാറുകയാണ്. അത് ഓർത്ത് വേണം ചെയ്യാൻ.
0: ഈ കലീസ് ടൈംസിൽ ഓൺലൈനിൽ ഫസ്റ്റ് കൊടുത്തേക്കുന്നത് തന്നെയാണ് ദുബായ് ഡിനൈസ് റിപ്പോർട്ട് ഓഫ് എക്സ്പ്ലോഷൻ ഇൻ ഡൗൺ ടൗൺ ഏരിയ എന്ന് പറയുന്ന ആ വാർത്ത. കഴിഞ്ഞ ദിവസം റോയിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വാർത്തയാണ് പലയിടത്തും പ്രചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതല്ല, ദുബായ് മീഡിയ തന്നെ അത് ഡിനൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ ഒരുപാടുണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നത് റീഫണ്ടും കാര്യങ്ങളും കോമ്പൻസേഷൻസും ഒക്കെ തന്നെ പോകാനും സാധ്യതയുണ്ട്.
1: ഇന്നലെ പോകേണ്ട കുറെ ഫ്ലൈറ്റുകൾ ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പൊ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം കുറച്ചുകൂടെ ശക്തമായതുകൊണ്ട് തന്നെ നമ്മുടെ എയർ സ്പേസിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തന്നെ പറയുന്നത് നമ്മുടെ ഈ ഗൾഫ് എയർ സ്പേസ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, യാത്ര പറ്റുമെങ്കിൽ ഒഴിവാക്കണം, അത്തരം രീതിയിൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ ആയാലും കുവൈറ്റിൻ്റെ ആയാലും ബഹറിൻ്റെ ആയാലും ഒരുപാട് വിമാന സർവീസുകൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. യു എയിൽ നിന്ന് ഇതുവരെ വലിയ കാര്യമായിട്ടുള്ള ഡിസ്റപ്ഷൻ വന്നിട്ടില്ല. പക്ഷേ യാത്ര ചെയ്യുന്നവരെ ഒരു കാര്യം ആലോചിക്കണം, എപ്പോഴും വിമാന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യാത്ര കൃത്യമായിട്ട് തുടരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദുബായിയെ സംബന്ധിച്ചിട്ട് വന്നിരിക്കുന്നത് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പാസ്പോർട്ട് സേവനങ്ങൾക്കായിട്ട് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നും നാളെയും മറ്റന്നാളും ഉണ്ടാകില്ല എന്ന കാര്യം ഓർമ്മ വേണം. പലരും ഡയറക്റ്റ് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പോൾ കോൺസുലേറ്റിന്റെ അടുത്ത് റോഡുണ്ട്, അവിടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ആണ് ഇതില്ലാത്തത്. ഇന്നില്ല, വെള്ളിയില്ല, ശനിയില്ല, ഞായറില്ല, തിങ്കളാഴ്ച മാത്രമേ ഇനി പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന് കോൺസുലേറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 20 മുതൽ തിങ്കളാഴ്ച സാധാരണ രീതിയിൽ സേവനങ്ങൾ പുനരാരംഭിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം തീയതി രാത്രി 8 മണിക്ക് ഓൺലൈനായിട്ട് നമുക്ക് അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിൽ ഇത് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് പോവാം, വോക്കിനായിട്ട് 9 തൊട്ട് 11 വരെ അവിടെ സമയമുണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായിട്ട്, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ക്യൂ ഒന്നും നിൽക്കാതെ തന്നെ നിങ്ങളെ അതൊരു നല്ല മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ തന്നെ എംബസി പെരുമാറുന്നുണ്ട്, കോൺസുലേറ്റും പെരുമാറുന്നുണ്ട്. അപ്പോൾ വോക്കിനായിട്ട് നിങ്ങൾക്ക് എംബസിയിലേക്ക് ഇന്ന് പോവാം, ഇന്ന് നാളെയൊക്കെ. നമ്മുടെ ദുബായ് കോൺസുലേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഇന്നില്ല, ആരും പോകേണ്ട. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് ഇന്ന് പോവാനിരിക്കുന്നവരാണെങ്കിൽ പോകരുത്, ഇനി തിങ്കളാഴ്ച പോയാൽ മതി. പോകുന്നുണ്ടെങ്കിൽ തന്നെ 19-ാം തീയതി നിങ്ങൾ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വേണം 20-ാം തീയതി ബുക്ക് ചെയ്തിട്ട് പോകാനെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ആൾക്കൂട്ടം വരുന്നുണ്ട്, അതുകൊണ്ടാണ്.
0: തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിലാണെങ്കിലും ഒരുപാട് പേര് പല തരത്തിലുള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ട് നമുക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ്, ആരെയാണ് ബന്ധപ്പെടേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനകത്ത് വേറെ ഒരു രീതിയില്ല. നമ്മൾ ഓൺലൈനിൽ പോയി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കൊടുക്കു വഴിയില്ല. കാരണം അത്രയും അധികം ആളുകളാണ് പാസ്പോർട്ടിന് വേണ്ടി പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് ഒരാൾ പറയായിരുന്നു, അദ്ദേഹം ഓൺലൈനിൽ കയറിയെല്ലാം സബ്മിറ്റ് ചെയ്തു, പക്ഷേ ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് എന്നുള്ളത് ഇൻഫർമേഷൻ വന്നിട്ടില്ല. മിനിപത്മയുടെ കാര്യം പറഞ്ഞു, കൊടുത്തിട്ട് 10-ാമത്തെ ദിവസമായിട്ട് ഇന്ന്
1: കഴിഞ്ഞു, ജൂലൈ 3 കൊടുത്തതാണ് ഞാൻ. ഇന്ന് ജൂലൈ 17 പാസ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അത്ര ദിവസമായിട്ടും കിട്ടിയിട്ടില്ല. അതായത് തുടക്കത്തിൽ ഈ വിഷയങ്ങൾ BLS ഇല്ല, അൽഹിന്ദ് ഇല്ല എന്നൊക്കെ അറിയുന്നതിന് ശേഷം ആദ്യം കൊടുത്തത്, അതായത് നമ്മുടെ മുന്നിൽ വഴികൾ കൊട്ടി അടക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കോൺസുലേറ്റ് പറഞ്ഞ ആദ്യ ദിവസം നമ്മൾ കൊടുത്തു. കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ കുറ്റം പറയല്ല, പക്ഷെ അത്രത്തോളം വലിയ, അതായത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു ക്യൂ ഉണ്ട്, അതാണ് അത് അവർക്ക്
0: അർജൻസി ഉള്ള. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു അത്രയും അർജന്റ് ആണ് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട്
1: എമർജൻസി. ഇപ്പൊ നാട്ടിലൊരു മരണം നടന്നു, പോയേ ഒക്കെ നമ്മൾ അടിയന്തര ഘട്ടങ്ങൾ കോൺസൾട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് പ്രത്യേക അപേക്ഷയായിട്ട് അവർ അവിടെ ഉള്ളവർ അത് കേൾക്കും. എനിക്കിങ്ങനെയാണ്, പിന്നെ നമ്മൾ പരിചയക്കാർ വഴിയോ കോൺസുലേറ്റിൽ അറിയുന്നവർ വഴിയോ ഒക്കെ സംഘടനകൾ വഴിയോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് അടിയന്തരമായിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റ് കോൺസുലേറ്റിലേക്ക് പോവാ. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ എമർജൻസിയുടെ സ്വഭാവം ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ
0: അതിൽ നിങ്ങൾ പേടിക്കേണ്ട. അത് അങ്ങനെ കുറെ കേസുകൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പാസ്പോർട്ട് റെഡിയാക്കി കൊടുത്തവര്. അപ്പൊ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ജെനുവിൻ ആയിരിക്കണം, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ അസോസിയേഷൻസ് ഒക്കെ വഴി നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ആശങ്ക വേണ്ട, ഈ പറയുന്ന സംഭവങ്ങൾ ഇച്ചിരി ഡിലേ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ.
1: മാത്രമല്ല BLS-നെ ഇപ്പൊ ഏൽപ്പിച്ചു, അവർക്ക് വീണ്ടും തുടരാം, അടുത്തൊരു റീടെൻഡർ വരുന്നത് വരെ എന്ന് പറയുന്നുണ്ടെങ്കിലും BLS അത് ഏറ്റെടുത്തിട്ടില്ല. ഏറ്റെടുത്താൽ തന്നെ അത് എത്ര ദിവസത്തേക്കായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് നീളുക? ഒരു മാസത്തിനുള്ളിൽ എന്തായാലും റീടെൻഡർ നടപടി ആരംഭിച്ചേ പറ്റും, കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പൊ അത് നടക്കുമായിരിക്കും. ഒരു മാസത്തിനപ്പുറത്തെ നമുക്ക് എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പാസ്പോർട്ട് വിസ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ അടിയന്തരമായിട്ട് ടൈപ്പിംഗ് സെന്ററിൽ പോവാ, നിങ്ങളുടെ അപേക്ഷകൾ റെഡിയാക്കുക, കോൺസുലേറ്ററിൽ നിന്ന് സമയമെടുക്കുക, അത് ചെയ്യുക. എംബസിയിലുള്ളവർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്, കാരണം 9-11 അവർക്കൊരു വോക്കിൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവിടെയുള്ളവർ ആ ഒരു സേവനവും സ്വീകരിക്കുക. ഇത്രയാണ് നിലവിൽ പറയാനുള്ളത്. പാനിക് ആവാണ്ടിരിക്കുക. പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ട് കിട്ടാതെ ഞാൻ ഇവിടെ ഉണ്ട്, ഞാനില്ലേ കൂടെ, പാസ്പോർട്ട് പിടിച്ച് നിൽക്കാൻ ഞാനില്ലേ എന്ന് ഒരു ധൈര്യത്തിന് കിട്ടാതെ ഞാൻ. അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട്.
0: നമ്മള് മറ്റേ പറയലോ, ഈ അയലത്തെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും
1: പാസ്പോർട്ട് ഇല്ലാത്ത കല്ലി വല്ലി മിനി പത്മ പറയുമ്പോ 10 വർഷത്തെ വിസ ഒരു ഭാഗത്തിൽ, പക്ഷെ പാസ്പോർട്ട് ഇല്ല. സിനിമയിലെ കൽപ്പന പറഞ്ഞു, പാവത്തുങ്ങൾക്ക് ഇത്രയും സൗകര്യം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും പാസ്പോർട്ടിന്റെ വിഷയങ്ങൾ വളരെ പെട്ടെന്ന് തീരട്ടെ. നമ്മളിങ്ങനെ തിരിച്ചും കളിച്ചൊക്കെ പറയുന്നത് നിങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിലും കുറച്ച് ആശങ്കയൊക്കെ ഉണ്ട്, പക്ഷെ ആശങ്കപ്പെട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഇതെല്ലാം തീരുന്നേ.
0: തീർച്ചയായിട്ടും നമ്മുടെ ഈ പാസ്പോർട്ടിന്റെ വിഷയം പറഞ്ഞപ്പോൾ UAE സിറ്റിസൻസിന് ഇപ്പൊ നമുക്ക് എമിറേറ്റ്സ് ID 1 വർഷം മുന്നേ റിന്യൂ ചെയ്യാന്നുള്ള ഒരു വാർത്ത വന്നു. ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് നമുക്ക് റെസിഡൻസിനും സൂൺ വന്നേക്കാം, കാരണം എപ്പം സിറ്റിസൺസിന് എന്ത് കൊണ്ടുവന്നാലും അത് റെസിഡൻസിന് വരാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രതീക്ഷയും നമുക്ക് കൈവിടാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കുന്നതുമാണ്.
1: നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കറണ്ടിന്റെ പ്രശ്നമാണ്. അത് ഇന്നിപ്പോ കെ സി ബി ചെയർമാൻ രാജമാണിക്ക് മുൻപത് ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, എറണാകുളം കളക്ടർ ആയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ രാവിലെ കാണായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു ക്ഷാമം ഉണ്ടാവുമെന്ന്. അപ്പൊ അകത്തും പുറത്തും ക്ഷാമമാണ്, സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വരും മാസങ്ങളിൽ രൂക്ഷമായേക്കും, കൂടുതൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ലഭ്യത തീരെ കുറവാണ് എന്ന് പറഞ്ഞു. ഇതിന് പിന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടയിൽ കറണ്ട് പോയി കേട്ടോ. അപ്പൊ മാധ്യമപ്രവർത്തകർ പറഞ്ഞു കറണ്ട് പോയല്ലോ. അപ്പൊ അദ്ദേഹം പറയാണ് കറണ്ട് പോവും, അത് വരട്ടെ, ഓടുന്ന ബസ്സിന് കൈനീട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് നല്ലൊരു ഉപമയാണ് അദ്ദേഹം പറഞ്ഞത്. ഓടുന്ന ബസ്സിനെ കൈനീട്ടിട്ട് കാര്യമില്ല, പക്ഷെ ആ ഓടുന്ന ബസ്സിനെ ബസ് സ്റ്റോപ്പിൽ നിർത്താൻ കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് ചോദ്യം.
0: മുഖ്യമന്ത്രി ചില സമയത്ത് പ്രതികരണങ്ങൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നാറുണ്ട്, പക്ഷെ എന്തിനാണ് ഇതിവിടെ പറഞ്ഞത്?
1: ഓടുന്ന ബസ്സിനെ കൈകാട്ടിട്ട് കാര്യമില്ല, കറണ്ട് പോകുമ്പോ കറണ്ടിനെ പോവാതിരിക്കാനുള്ള പ്രതിവിധികളെ കാണണ്ട, അതിനിടയിൽ ഒരു തഗ് ഡയലോഗ് അടിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം.
0: അല്ല, ഇതിനെ നമുക്ക് മറികടക്കാനായിട്ട് ഒരുപാട്, ഇപ്പൊ നമ്മള് സോളാറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സോളാർ
1: രാത്രിയിലേക്ക് സംഭരിക്കാനുള്ള സംവിധാനം ഇല്ല, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്.
0: അല്ല, നമുക്ക് ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ അതിന്റെ ബാറ്ററി സ്റ്റോറേജ് വേണം, അതൊരു സർക്കാർ ഏറ്റെടുത്ത് ഒരു സബ്സിഡി കൊടുക്കുക, ജനങ്ങളെല്ലാവരും അത് വെക്കട്ടെ. കാരണം പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ സോളാർ എല്ലാ വീട്ടുകാർക്കും 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുത്തിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലുള്ള ആളുകൾക്കും കുറച്ചുകൂടെ സബ്സിഡി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്ത് ഒരു സമ്പൂർണ്ണ സോളാർ സ്റ്റേറ്റ് കൂടെ ആക്കി മാറ്റാന്നുണ്ടെങ്കിൽ വളരെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റാവുന്നതാണ്.
1: ശരിക്കും അതെ, സോളാർ ഒരു വലിയ സംവിധാനമാണ്. കാരണം കേന്ദ്ര തലത്തിൽ തന്നെ ഒരുപാട് സബ്സിഡിയൊക്കെ കൊടുക്കുന്നത്, നിർമ്മലാ സീതാരാമൻ ഓരോ തവണയും ബജറ്റിൽ വരുമ്പോൾ ഈ സോളാർ, നമ്മുടെ സോളാർ മേൽക്കൂര വെക്കുന്ന, അതിന് നല്ലൊരു പേരൊക്കെ ഇട്ടിട്ട് അവർ ആ പദ്ധതി നല്ല രീതിയിൽ കൊണ്ടുവന്നിരുന്നു. എനിക്കൊന്ന് കേരളം ഉൾപ്പെടെയുള്ള പിന്നെ സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ നമ്മളെല്ലാവരും വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ സോളാറിലേക്ക് തിരിയുന്നുണ്ട്.
0: മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ഒരു വാർഡില് അല്ലെങ്കിൽ ഒരു നിരയില് ആ ഒരു സോളാറിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ എടുക്കാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റ്
1: ചെയ്യുന്നു.
0: അങ്ങനെ കുറെ പേർക്ക് സോളാർ
1: പറ്റുമല്ലോ,
0: അപ്പൊ അനുമതി കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി വരുന്ന പ്രശ്നങ്ങൾ.
1: അപ്പൊ അതൊക്കെ പരിഹരിച്ചിട്ട് വരട്ടെ. എന്നാലും പാഴ് വസ്തുവിൽ കോടി കിളിക്കുന്നുണ്ട് നാട്ടിൽ നിന്നൊരു വാർത്ത. കൊച്ചി നിന്നാണ്, 4 വർഷത്തിനിടെ പാഴ് വസ്തുക്കൾ വിറ്റ് നമ്മുടെ കേരളം നേടിയത് 205 കോടി. ഹരിത കർമ്മസേന 40 കോടിയിലധികം നേടിയെന്നാണ് പറയുന്നത്. ഓരോ ദിവസവും സംസ്ഥാനത്തുണ്ടാകുന്ന അജൈവ പാഴ് വസ്തുക്കൾ വഴി എത്തുന്നത് കോടികളുടെ സാമ്പത്തിക നേട്ടമാണ്. 4 വർഷത്തിനിടെ പാഴ് വസ്തുക്കൾ തരംതിരിച്ച് വിറ്റ് കേരളം നേടിയത് 205 കോടി. ഉറവിട മാലിന്യ ശേഖരണവും ശാസ്ത്രീയ മാലിന്യ സംസ്കരണവും ശക്തിപ്പെടുത്തിയാണ് പാഴ് വസ്തുക്കളെ സാമ്പത്തിക മൂല്യമുള്ളതാക്കിയത്. തദ്ദേശ സ്ഥാപനം, ഹരിതകർമ്മസേന, റിസോഴ്സ് റിക്കവറി ഫെസ്റ്റിവലുകൾ, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികൾ എന്നിവയുടെ സഹകരണത്തോടെ പ്ലാസ്റ്റിക്, ഇലക്ട്രോണിക് മാലിന്യം, പേപ്പർ, ഗ്യാസ്, ലോഹാക്രി, തുണിത്തരങ്ങൾ, മരുന്നിന്റെ സ്ട്രിപ്പ് തുടങ്ങി അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിച്ച് ശാസ്ത്രീയമായിട്ട് പുനഃചംക്രമണത്തിലൂടെ മൂല്യവർദ്ധനയ്ക്കും വിധേയമാക്കുന്നതിലൂടെയാണ് കോടികളുടെ കിലുക്ക് നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ തന്നെ 205 കോടി നേടിയിട്ടുണ്ട് ഹരിത കർമ്മസേന. 40 കോടി, നമ്മുടെ വീട്ടിൽ രാവിലെ ഇതൊക്കെ എടുക്കാൻ വരുന്ന ഹരിത കർമ്മസേനയിലെ ചേച്ചിമാരെയും അമ്മമാരെയൊക്കെ കാണാറില്ലേ, അവര് നേടിയിരിക്കുന്നത് 40 കോടിയിലധികം രൂപ. വലിയൊരു കാര്യമാണ്, നമ്മൾ വേസ്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം, പക്ഷെ ആ വേസ്റ്റിനെ എങ്ങനെ നല്ല രീതിയിൽ മാറ്റാമെന്ന് നമ്മുടെ ഹരിത കർമ്മസേനയും നമ്മുടെ കേരളത്തിലുള്ള ഹരിത കേരള മിഷനൊക്കെ തെളിയിച്ചിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും കേരളത്തിൽ നമ്മൾ വെളിരാജ്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലുള്ള കുറച്ചുകൂടി ഈസിയാണ്. കാരണം നമുക്ക് ഇപ്പോഴും സെഗ്രിഗേറ്റ് ചെയ്ത് വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ അറിയത്തില്ല. നമ്മളെല്ലാം കൂടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്, എല്ലാം കൂടെ അതിനകത്ത് കെട്ടിട്ടാണ് കളയുന്നത്. അതല്ല, ഇപ്പൊ പച്ച, നീല, ആ രീതിയിലുള്ള വേസ്റ്റ് ബിൻസുകളിൽ പ്രോപ്പർ ഏതാണ് ട്രാഷ് പോകേണ്ടത്, അങ്ങനെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. വേസ്റ്റ് സെഗ്രിഗേഷൻ ആണ് ഈ ലോകത്തിലെ വേസ്റ്റ് മാനേജ്മെന്റിലെ പാടുപെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്രയൊക്കെ നേട്ടം നേടുന്നതെങ്കിൽ നമുക്ക് ഈസിയാണ് കുറച്ചുകൂടെ.
1: ശരിക്കും അത് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ആ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്ത് നമ്മുടെ കുട്ടികൾക്കോട് തന്നെ, ഇപ്പൊ പണ്ടൊക്കെ കുട്ടികൾ ഒരു മിഠായി കഴിച്ചാൽ കളയും, ഇപ്പൊ അവർ കാണില്ല ഒരു ഡസ്റ്റ്ബിൻ എവിടെയാണെന്ന് നോക്കി പോയി അതിലിടാനുള്ള ഒരു നല്ല ഒരു ശുചിത്വ ബോധം അവർക്കുണ്ട്. അതുപോലെ ഈ മഞ്ഞ ഇതിനും പച്ച ഇതിനും നീല ഇതിനും പറഞ്ഞ അതിന്റെ മേലെ ഇത് പ്ലാസ്റ്റിക് ഇവിടെ നമ്മൾ കാണാറുണ്ടല്ലോ പല സ്ഥലത്തും, അതുപോലെ വെച്ചാൽ മതി, നമ്മൾ ആ സംസ്കാരത്തിലേക്ക് എത്തിപ്പെടും. ഇത് നമ്മള് പ്രിജുഡിസോട് കൂടി പോകണ്ട, നമ്മൾ ഇതിലേക്കൊന്നും പോവില്ല, നമുക്ക് ശരിയാവില്ല, അങ്ങനൊന്നും പോകണ്ട. ഒന്ന് ഏതെങ്കിലും ഒരു നഗരസഭ, ഇപ്പോൾ വയനാട്ടിലൊക്കെ നോക്കിയാൽ മതി, സുൽത്താൻ ബത്തേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടുത്തെ നഗരസഭയും അവിടുത്തെ റോഡുകളിലൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അവിടുത്തെ ഏരിയയിലുള്ള ആൾക്കാരാണ് അതിന്. അപ്പൊ അതിന്റെ ഒരു തുടർ ഇത് കാണുമ്പോൾ അടുത്ത പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഇത്
0: കൊണ്ടുപോകാമല്ലോ. നിങ്ങളുടെ വീട് രാവിലെ നമ്മുടെ ദുബായിൽ വരുന്ന പോലെ ഈ വേസ്റ്റ് വണ്ടി വരുന്നു, ഓരോ വീടിന്റെ ഫ്രണ്ടിൽ ഈ വേസ്റ്റ് ബിന്നുകൾ വെക്കുന്നു, അവര് വന്ന് ഇതേ വേസ്റ്റ് എടുത്തോണ്ട് പോകും. നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് എളുപ്പമാണ്, അവിടെ ഇവിടെ കൊണ്ടിടേണ്ട, മലിനീകരണം ഇല്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാവുന്ന പദ്ധതികൾ.
1: ഇത് ചെയ്തിട്ടെന്താ എന്താണെന്നറിയോ, ഇത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകും, എന്നിട്ട് ഒരിടത്ത് കൂട്ടിയിട്ടിട്ട് അവിടെ നിന്ന് അഴുകി അത് അടുത്തുള്ള ജലാശയത്തിലേക്കൊക്കെ പോകുന്നു. ഇതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ദുബായിലൊക്കെ ചെയ്യുന്നതാണെന്ന പോലെ ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ഒരാൾ അറിയുന്നുണ്ട് ഇത് ഇത് എവിടെയാണെന്നും എങ്ങനെയാ ചെയ്യുന്നതെന്നും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മുടെ കേരളം മാറട്ടെ. ഇനി ഒരു രാഷ്ട്രീയ
0: ഐഡിയസ്
1: കൊടുക്കുന്നുണ്ട് സർക്കാർ, മാലിന്യ സംസ്കരണ ഉപദേഷ്ടാവ്, പിന്നെ ശുചിത്വ മിഷന്റെ അംബാസിഡറൊക്കെ ആക്കാൻ സാധ്യത ഉണ്ട്. അവിടെ കേൾക്കുന്നുണ്ടോ നാട്ടിൽ നിന്ന് നമ്മളെ ആരെങ്കിലും
0: രാഷ്ട്രീയക്കാരും?
1: പിന്നെ കൈകൊണ്ട് ഇങ്ങനെ വെക്കണം അല്ലേ? ശരി, ഞങ്ങളത് പഠിക്കട്ടെ. ബി ജെ പിയിൽ ഒരു ഫണ്ട് തട്ടിപ്പുണ്ട്, ആർ എസ് എസിനും കടുത്ത അതൃപ്തി എന്ന് പറഞ്ഞാണ് വാർത്ത. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കേട്ടോ. ബി ജെ പി ഫണ്ട് വെട്ടിപ്പിൽ ആർ എസ് എസിനും പാർട്ടി ദേശീയ നേതൃത്വത്തിനും കടുത്ത അതൃപ്തി. ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 സീറ്റുകൾ ജയിച്ചതിന്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വന്ന ആരോപണങ്ങളെന്ന് ആർ എസ് എസ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അഴിമതി ആരോപണം ജനവിശ്വാസത്തെ ബാധിക്കുമെന്ന വിലയിരുത്തലും സംഘടനയ്ക്കുണ്ട്. വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് ഇത്. ഇതിന്റെ ഫണ്ട് തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ കട്ടൌട്ട് വിറ്റും ബി ജെ പി നേതാക്കൾ പണമുണ്ടാക്കി എന്നാണ് പറയുന്നത്. കൂടുതൽ ശബ്ദരേഖകൾ പുറത്ത്, മാത്രമല്ല ഈ ബി ജെ പിയുടെ കൊടിയില്ലേ, ആ കൊടി ഉണ്ടാക്കുക, ദേശീയ തലത്തിൽ നിന്ന് കൊടി എത്തിക്കാന്ന് പറഞ്ഞു. ഇവരത് കാത്തിക്കാതെ ഇവർ സ്വയം രീതിയിൽ കൊടി ഉണ്ടാക്കി. ഈ കൊടിയിൽ വലിയ രീതിയിൽ അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. സാധാരണ ബി ജെ പിയിൽ നിന്ന് അങ്ങനെ കേരള ബി ജെ പി കേൾക്കാറില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായി എത്തിയ കൊടി തോരണങ്ങൾ പോലും ചില മണ്ഡലങ്ങളിൽ മറിച്ചു വിറ്റു എന്ന ആക്ഷേപവും പാർട്ടിയെ നാണം കെടുത്തുന്ന. കേന്ദ്രത്തിൽ നിന്ന് വന്ന കൊടി ചില മണ്ഡലങ്ങളിലേക്ക് കൊടുത്തപ്പോ അത് ഇവർ ഫണ്ട് തട്ടിപ്പ് നടത്തി. എന്ത് ഒരു നാണക്കേടാണ് ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് വരുന്നത്.
0: ശരിക്കും
1: കേൾക്കുമ്പോ ഭയങ്കര ഒരു നാണക്കേട്, ഒരു അതിർത്തിയും തോന്നുന്ന വലിയ വാർത്തയാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ ഈ നാട്ടില് കുട്ടികളെ വിളമ്പുകാരാക്കിയാൽ അധ്യാപകർ പെടുവെന്നൊരു ഉത്തരവ് സർക്കാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്കൂളിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ വരുമ്പോ നിങ്ങൾ ഇവിടെ തന്നെ മോനെ നാളെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിച്ചു കുട്ടികളെ ഒരു പണിയെടുക്കാനോ അല്ലെങ്കിൽ ചോറിന് വിളമ്പാനോ? ഇതൊന്നും പാടില്ല എന്നുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മൾ സർക്കാർ തന്നെ. നമുക്കറിയാം പണ്ട് ഈ എന്തെങ്കിലുമൊക്കെ പരിപാടി വരും, നമ്മളെ
1: എനിക്കൊന്ന് സ്കൂളിൽ അങ്ങനെ ഈ മുതിർന്ന സീനിയേഴ്സിന് ഇപ്പം ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് വിളമ്പി കൊടുക്കുന്നതിലും അതിൽ പങ്കാളിയാവുന്നതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള
0: കാര്യമാണ്.
1: ശരിക്കും വിളമ്പാണ്, പിന്നെ പാത്രം കഴുകാൻ അധ്യാപകരെ സഹായിക്കാനൊക്കെ ഇഷ്ടമാണ്. എനിക്കൊന്ന് എല്ലാത്തിലും കുട്ടികളെയും പങ്കാളിയാക്കുന്ന, മുതിർന്ന കുട്ടികളെ പങ്കാളിയാക്കുന്നതാണ്, അവർക്ക് അപകടകരമാകാത്ത രീതി. ഇപ്പൊ കുഞ്ഞു കുട്ടികൾ 1 മുതൽ 4 ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ അടുപ്പിക്കരുത് ആ പണികൾക്ക്. 5 മുതൽ 6 വരെയൊക്കെ ഈ സ്പൂൺ എടുക്കുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് നമ്മൾ അത് എനിക്കൊന്ന് നമ്മൾ വീട്ടിൽ ചെയ്ത് ശീലിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് പിന്നെ പഠിച്ചിട്ടുണ്ടാവും. അവരെ പതുക്കെ പതുക്കെ കൊണ്ടുവരുന്നതിൽ ശരികേടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ പണിക്കാരാക്കിയാൽ, സ്കൂൾ പരിപാടികളിൽ വിദ്യാർത്ഥികളെ പണിക്കാരാക്കിയാലാണ് അധ്യാപകർക്ക് പണി കിട്ടുക. ഭക്ഷണം വിളമ്പാനും മറ്റു സേവന പ്രവർത്തകർക്കും വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് അങ്ങനെയാണ് വരുന്നത്. അധ്യാപകർക്കെതിരെ ഹെഡ് മാസ്റ്റർക്കെതിരെ അച്ചടക്ക നടപടി വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഈ ബാലാവകാശം എന്ന് പറഞ്ഞാലേ അത് വലിയൊരു അവകാശമാണ്, അത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ആത്മാഭിമാനം. അപ്പൊ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാവരുത് ഇതൊന്നും. പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ സ്കൂളുകളിൽ അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല ബന്ധമായിരിക്കും. സാറേ ഞാനും കൂടി വന്നോട്ടെ, ഞാൻ വിളമ്പി കൊടുക്കുക സാറേ, നമ്മളെല്ലാം
0: പറഞ്ഞിട്ടില്ല.
1: ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച, കുഞ്ഞുങ്ങളെ കൊണ്ട് മുറ്റടിപ്പിക്കുക, കുഞ്ഞുങ്ങളെ കൊണ്ട് ക്ലാസ് ക്ലീൻ ചെയ്യുക, ആ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്തുന്ന ദുരുപയോഗം ചെയ്യുന്നതിനെതിരായിരിക്കണം നിയമം.
0: തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്.
1: അല്ല നമുക്കൊക്കെ ഇഷ്ടമല്ലേ, ഞാൻ അതാലും ആലോചിച്ചുകൊണ്ടിരുന്നത്.
0: നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, പക്ഷെ ഒരുപക്ഷെ വേറെ എവിടെങ്കിലും എന്തെങ്കിലും ഒരു സ്പോർട്സ് ഇടത്തുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു വിഷയം അതായിരിക്കും ഇത്തരത്തിൽ വന്നിരിക്കുന്നത്.
1: ഇനി കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു വാർത്ത വന്നത്, മോദി വാർത്താ സമ്മേളനം നടത്താത്തതിനെ ന്യായീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ച് എഡിറ്റേഴ്സ് ഗിൽഡ് എന്ന് പറഞ്ഞിട്ടൊരു രാഷ്ട്രീയ വാർത്ത കേട്ടോ. ഡൽഹിയിൽ നിന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൂട്ടി നിശ്ചയിക്കാത്ത പത്രസമ്മേളനങ്ങൾക്ക് തയ്യാറാകാത്തതിനെ ന്യായീകരിച്ച വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ രംഗത്തെത്തി. തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾ മാധ്യമപ്രവർത്തകരുടെ മുൻകൂട്ടി അറിയിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്ന് ഗിൽഡ് പ്രസ്താവനയിൽ പറഞ്ഞു. അധികാരത്തിൽ ഇരിക്കുന്നവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ മാധ്യമങ്ങളുടെ ചുമതല. അതായത് ഇപ്പൊ പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് ഞാൻ മുൻകൂട്ടി നിങ്ങളെ വിളിച്ചതിന് ശേഷം മാത്രമേ പറയൂ എന്ന നിലയിലേക്ക് പോകരുത്. ചില ചോദ്യങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും, പെട്ടെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ചോദിക്കുമ്പോൾ ഞാനിത് പിന്നെ പറയാമെന്ന് പറയുന്ന രീതിയിലേക്ക് പോകരുത്, അതിനൊരു ആൻസർ കൊടുക്കണം. അപ്പൊ പ്രധാനമന്ത്രി അത് പലപ്പോഴും ചെയ്യാറില്ല എന്നാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഇപ്പൊ പറയുന്നത്.
0: തീർച്ചയായിട്ടും നമ്മുടെ നീറ്റ് പരീക്ഷയുടെ എനിക്ക് റീവാലുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 11.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇപ്പൊ അതിനകത്ത് യോഗ്യത നേടിക്കുന്നത്. എനിക്ക് ഒരുപാട് പ്രവാസി പാരന്റ്സിന്റെ മക്കള് ഒരുപക്ഷെ പരീക്ഷ എഴുതിയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ തന്നെ ഒരു ആശ്വാസകരമായിട്ട് എനിക്കൊന്നും നമ്മൾ എന്ന് തുടങ്ങിയതാണ് നീറ്റിന്റെ ഒരു ഒരു വയ്യാവേലി, അന്ന് തൊട്ട് ആളുകൾ ഇതിന്റെ റിസൾട്ടും വന്ന് അഡ്മിഷനും കയറണ്ടേ, സമയമായില്ല, എത്രയോ
1: വൈകി. എന്തായാലും പ്ലസ് വൺ പരീക്ഷന്റെ റിസൾട്ടും കൂടി വരികയാണ്. നമുക്കറിയാം നമ്മുടെ യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പരീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ പല രീതിയിലാണ് അവരുടെ മാർക്ക് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതും ഇന്നിപ്പോ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള റിസൾട്ട് വാർത്തകളാണ് വരുന്നത്. റിസൾട്ട് നല്ലതാകാം മോശമാകാം, കുട്ടികളെ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാം. മാർക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും വിഷയത്തിൽ തോറ്റുപോയി തോന്നുന്നു, നമ്മുടെ മുന്നിൽ സമയം ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. അച്ഛനമ്മമാർ ചിലപ്പോൾ നമ്മളെ രണ്ട് ചീത്ത പറഞ്ഞോന്ന് വരും, ചീത്ത പറഞ്ഞോട്ടെ, അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ വേറെ കടുങ്കയിലേക്കൊന്നും പോവാതെ നല്ല രീതിയിൽ വീണ്ടും പഠിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കുതേ, തോറ്റ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ മാർക്ക് വന്ന വിഷയങ്ങൾക്ക് എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്
0: കാണിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ കപ്പൽ നിർമ്മാണം ടാറ്റ നമ്മുടെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഇപ്പൊ കപ്പലിന്റെ മെയിന്റനൻസ് വർക്ക് അതിന്റെ ആ ഒരു കേരളത്തിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണിക്കും കേന്ദ്രത്തിന്റെ സന്നദ്ധ അറിയിച്ചിട്ടുണ്ടെന്ന്. വലിയൊരു സെന്റർ ആയിരിക്കും തിരുവനന്തപുരത്ത് ടാറ്റയുടെ വരാൻ പോകുന്ന, കേന്ദ്രം കൂടെ അംഗീകാരം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് എഞ്ചിനീയേഴ്സിന് നാട്ടിൽ തന്നെ നല്ല രീതിയിൽ ജോലി കിട്ടാനുള്ള ഒരു വലിയൊരു അടുത്ത അവസരം കൂടെയാണ് ഈ ഒരു പദ്ധതി.
1: വിഴിഞ്ഞം വരുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നതാണ് ഈ വിഴിഞ്ഞം പ്രോജക്ട് എന്ന് പറയുമ്പോൾ കുറച്ച് കപ്പലുകൾ വന്നു പോകുന്നതല്ല, അതിനോടനുബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ കപ്പൽ മെയിന്റനൻസ്, ചരക്ക് നീക്കം, അതൊന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന രീതി, ഇതെല്ലാം കൂടി ചേർന്നിട്ട് അതൊരു ആഗോള ഹബ്ബായിട്ട് വേണമെങ്കിൽ, ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ഹബ്ബായിട്ട് ഈ വിഴിഞ്ഞം മാറുന്നൊക്കെ വെറുതെ പറഞ്ഞതല്ല, അത് ശരിക്കും നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കപ്പൽ മെയിന്റനൻസ്.
0: ഇങ്ങനത്തെ വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിഴിഞ്ഞൊക്കെ എന്നതൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്, ഞാൻ എന്തിനെങ്കിലും പഠിക്കുന്ന സ്ഥലത്തോട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ നേരത്തെ നമുക്കൊക്കെ അവിടെ അപ്ലൈ ചെയ്യാം, പക്ഷെ ഇതിന് ഈ കാലതാമസങ്ങളാണ് ഇതിനെല്ലാം പ്രശ്നം.
1: അതിനു മുമ്പ് നായനാറിന്റെ കാലത്ത് കേൾക്കാൻ തുടങ്ങി, എപ്പോഴാണെന്നൊന്ന് ആലോചിച്ചു.
0: വലിയൊരു ലോജിസ്റ്റിക് ആവാനായിട്ടുള്ള എല്ലാ ചാൻസും നമ്മുടെ നാട്ടിലുണ്ട്, അതൊക്കെ വരട്ടെ, എന്തായാലും ഒരുപാട് താമസിക്കാതെ.
1: അക്ഷയ ആന കൊടുത്താൽ ആശ കൊടുക്കരുത് എന്നല്ലേ പറയാറ്, ആശ കൊടുത്തു പെണ്ണ് കൊടുത്തില്ല. വിവാഹ ബ്യൂറോയ്ക്ക് 8,000 രൂപ പിഴയിട്ട് ഉപഭോക്തൃ പോറെന്ന് പറഞ്ഞൊരു വാർത്ത, പങ്കാളിയെ കിട്ടും കണ്ണൂർ നാട്ടോ ഈ വാർത്ത, ഞാൻ ഏതോ ഡൽഹിന്നോ നോർത്ത് ഇന്ത്യന്നൊക്കെ പറഞ്ഞിട്ട് വായിക്കാൻ പോകുമ്പോ, പങ്കാളിയെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ 3,000 രൂപ അടച്ച് വിവാഹ ബ്യൂറോയിൽ രജിസ്റ്റർ ചെയ്തു, 9 വർഷം കഴിഞ്ഞിട്ടും നടപടിയാകാത്തതോടെ പണം തിരികെ ചോദിച്ചു. കൊടുത്തത് മാത്രമല്ല മനസമാധാനം പോയതിനുള്ളതും കിട്ടണം, 8,000 രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണമെന്ന് ഉപഭോക്തൃ ഫോറം ആ നിരാശനായ അവിവാഹിതന്റെ കൂടെ നിന്നതോടെ വിവാഹം 1,000 രൂപയുടെ പ്രശ്നമാണെന്ന് തെളിഞ്ഞു. നമ്മുടെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടുക അല്ലെങ്കിൽ പങ്കാളിയെ കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായിട്ട് മാറിയിട്ടുണ്ട്. 9 കൊല്ലമായിട്ട് ആ മനുഷ്യന് ഈ പൈസക്ക് വേണ്ടി നിന്നു, അപ്പൊ ഇത്രയും വർഷമായിട്ട് പെണ്ണ് കിട്ടിയില്ല, 3,000 രൂപ അടച്ചു. അദ്ദേഹം പറയുന്നത് മനസമാധാനം പോയി, പെണ്ണ് കിട്ടും അല്ലെങ്കിൽ എനിക്കൊരു പങ്കാളിയെ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ പറ്റിച്ച്, ഞാൻ മനസമാധാനത്തോടെ ഇരുന്നു, പക്ഷെ ഇത്രയും വൈകി വൈകി എന്റെ മനസമാധാനം പോയി, എനിക്ക് പ്രായമായി, 8,000 രൂപയെ കിട്ടിയുള്ളൂ. പക്ഷെ ഇതൊരു എന്താ പറയാ കണ്ണു തുറപ്പിക്കുന്ന ഒരു വിധിയാണ്. നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഈ ഇതുപോലുള്ള ഏജൻസികളെ പൈസ വാങ്ങി വെക്കുകയും എന്നാൽ അതിനൊരു ഫോളോ അപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യുക, എല്ലാം ശരിയാക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇവരെന്നെ ആലോചിക്കണ്ടേ, ഇവർക്ക് ആനുപാതികമായിട്ട് സ്ത്രീകൾ ഉണ്ടോ കേരളത്തിൽ? അവരെല്ലാം വിദേശത്തല്ലേ? എല്ലാവരും പഠിക്കുകയല്ലേ? എല്ലാവരും ജോലി ചെയ്യുകയല്ലേ? വിവാഹം എന്ന ഒരു സങ്കല്പത്തോട് ഒരു ആശയത്തോട് പലരും ഇപ്പൊ പിന്നോട്ടടിക്കുന്നുണ്ടോ? ഇതെനിക്കൊന്ന് കേരളത്തിൽ ഒരു സർവേ നടത്തേണ്ട, വേറെ സ്റ്റേറ്റുകളിൽ ഇത്ര പ്രശ്നമില്ല, കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ സ്ത്രീകളുടെ എണ്ണം കൂടുതൽ, പുരുഷന്മാരുടെ എണ്ണം കുറവ്, എന്നിട്ടും പുരുഷന്മാർക്ക് പിന്നെ വിവാഹത്തിന് സ്ത്രീകളെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു പങ്കാളികളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് അത്യന്തം അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കേട്ടോണ്ടിരിക്കുന്ന കുറെ അവിവാഹിതരുണ്ടാവും
0: തീർച്ചയായിട്ടും. എനിക്ക് കുഞ്ഞുകുന്നത്തെ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അതിനകത്ത് കുഞ്ഞുകുന്നത്ത് ഇതുപോലെ കൊച്ചിനെലി എത്ര വട്ടം പെണ്ണ് കാണിക്കാനായിട്ട്
1: അവനൊന്നും പിടിക്കുന്നില്ല അല്ലേ,
0: അത് തന്നെയല്ലേ പിന്നെ പറ്റിക്കാറുണ്ട്.
1: ബ്രോക്കർമാർ പറ്റിക്കാറുണ്ട്,
0: പണ്ടൊക്കെ ബ്രോക്കർമാരല്ല, ഇപ്പോഴല്ലേ ഓൺലൈൻ സൈറ്റുകളും കാര്യങ്ങളും. ഈ ഓൺലൈൻ സൈറ്റുകളിനകത്ത് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ഈ നോക്കി, സത്യം പറഞ്ഞാൽ ഈ നോക്ക് അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കേട്ടോ, ഇതിനകത്ത് നോക്കുന്ന നമുക്കറിയാം എന്നാൽ അടുത്ത പണം അടയ്ക്കും, എന്നാൽ ഞങ്ങൾ അടുത്ത പ്രീമിയം ഓപ്പൺ ആക്കി തരാം, ഇങ്ങനൊക്കെ പറഞ്ഞ ആശിച്ചിട്ട് എന്നാൽ ഉണ്ടോ? അതുമില്ല, അതാണ് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് വരുന്നത്,
1: അതാണ് അവർക്ക് സങ്കടപ്പെടുത്തി. എന്തായാലും കായിക വാർത്തയിലേക്ക് പെട്ടെന്ന് പോവാം. നാളെ നമ്മുടെ ഇംഗ്ലണ്ട് ഫ്രാൻസ് ലൂസേഴ്സ് ഫൈനൽ നടക്കാൻ പോവുകയാണ്, കലാശ പോരാട്ടം ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കായിക മത്സരങ്ങൾ, കാൽപന്ത് ആഘോഷം, മാമാങ്കമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ദേ ഇത് ഞാനല്ലേ, ഇംഗ്ലണ്ട് ഗോൾ കീപ്പറുടെ കുപ്പിയിൽ പേര് കണ്ട് അന്തം വിട്ട മെസ്സി, അർജന്റീന താരങ്ങളുടെ പെനാൾട്ടി പട്ടിക, അങ്ങനെ വീഡിയോ വൈറലായിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരം അവസാനിച്ചതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി ഇംഗ്ലണ്ട് ഗോൾ കീപ്പർ കീപ്പർ ജോർഡൻ പിക്ഫോർഡിന്റെ വെള്ളക്കുപ്പിയിലെ എഴുത്തുകൾ. അർജന്റീന കളിക്കാരിൽ പെനൽറ്റി എടുക്കുന്നവരുടെ പേരും ഓരോരുത്തരും കിക്ക് എടുക്കുമ്പോൾ ഗോൾ കീപ്പർ എങ്ങോട്ട് ഡൈവ് ചെയ്യണം എന്നതിന്റെ സൂചനയുമാണ് കുപ്പിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിന് ശേഷം ലിയണൽ മെസ്സി ഈ കുപ്പിയിൽ എഴുതിയത് വായിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഈ കുപ്പിയും വൈറലായത്. നിക്കോ ഗോൺസലസ് കയ്യിൽ പിടിച്ചിരിക്കുന്ന കുപ്പിയിലെ എഴുത്ത് മെസ്സി വായിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രചരിക്കുന്ന വീഡിയോയിലും ചിത്രത്തിലും ഉള്ളത്. മെസ്സി വായിക്കാൻ ശ്രമിച്ചത് ഇതാണ് എന്ന കുറിപ്പോടെ കുപ്പിയുടെ ചിത്രങ്ങൾ പിന്നീട് പുറത്തു വരികയായിരുന്നു. മെസ്സി പെനൽറ്റി കിക്ക് എടുക്കുമ്പോൾ ഇടത്തേക്ക് ആയുന്നത് പോലെ അഭിനയിക്കുക, വലത്തേക്ക് ഡൈവ് ചെയ്യുക എന്നാണ് കുപ്പിയിൽ എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിൽ എല്ലാ കളിക്കാരുടെയും പേരും ഡൈവ് എടുക്കേണ്ട രീതിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടീം അനലിസ്റ്റുകൾ നടത്തുന്ന ആഴത്തിലുള്ള ഡേറ്റ അനലിറ്റിക്സും ബയോ മെക്കാനിക്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ടീമുകൾ ഷൂട്ടൌട്ടുകൾക്ക് തയ്യാറെടുക്കുന്നത്. ഈ വിവരങ്ങൾ കടലാസിൽ എഴുതി ഗോൾ കീപ്പർക്ക് കൊടുക്കുന്ന രീതിയും പ്രചാരത്തിലുണ്ട്. ഇതനുസരിച്ചാകും ഗോൾ കീപ്പർ പെനൽറ്റിക്ക് തയ്യാറെടുക്കുക. അപ്പൊ ആ വെള്ളക്കുപ്പിയിൽ മുഴുവൻ എഴുതി ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്ക് എങ്ങോട്ട് ഡൈവ് ചെയ്യുന്ന ആര് വരുന്നൊക്കെ. അതുകൊണ്ട് മെസ്സി യൂണിവേഴ്സ്
0: നമ്മുടെ ഇവിടെ ഫിഫ കോൺടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ഞാനുണ്ടല്ലോ, നമ്മളെ കഴിഞ്ഞ ദിവസം ഈ ഷോ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പടപടപടയുന്ന മെസ്സേജ് വരും. അപ്പൊ പലരും മെസ്സേജ് അയക്കുന്ന ഫിഫ സ്പേസ് സ്പെയിന് അർജന്റീന. ഓ, ഞങ്ങൾ അറിഞ്ഞില്ല,
1: അറിഞ്ഞില്ല.
0: എന്റെ പൊന്നു ബ്രോ, അതിനകത്ത് ഗോളൂടെ
1: എത്ര തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: ആലോചിക്കുക, ഇവിടെ ഡസം കണക്കിന് മെസ്സേജുകൾ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കണക്കാക്കി. നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റും ഗോൾ വൗച്ചറും ഒക്കെ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഞാൻ
1: ചോദിച്ചപ്പോ
0: സ്പെയിൻ പറഞ്ഞു, ഇനി എന്നെ അറിയിക്കാനാണോ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിൽ കോൺടസ്റ്റിൽ പങ്കെടുക്കുക. നിങ്ങക്ക് രണ്ട് ദിവസം കൂടെ ഉള്ള സമയം, ഇനി അത് കൈ നിറയെ സമ്മാനങ്ങൾ. ഇനി നിങ്ങൾ ഗോൾ എത്രയാണെന്ന് മാത്രം പ്രവചിച്ചാൽ മതി അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. ഇനി ഗോൾ എത്രയാണ്, അതായത് സ്പെയിൻ എത്രയാണ്, അർജന്റീന എത്രയാണ്, അപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കുമ്പോൾ തന്നെ ആരാണ് വിജയം അറിയാലോ. അപ്പൊ നിങ്ങളുടെ പേരും കൂടി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളാണ് വിജയെങ്കിൽ, എന്തായാലും അർജന്റീൻ എന്നാണ് പറയുന്നത്. സ്പെയിനെ തകർത്ത് അർജന്റീന വീണ്ടും ഒരു കിരീടം നേടുമോ, ഫ്രാൻസിനെ തകർത്തിട്ട് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനലിൽ വിന്നർ ആവുമോ, പക്ഷെ ഫ്രാൻസിനാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്.
0: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ ഓൺലൈൻ ടാക്സുകൾ 21 മുതൽ പണിമുടക്കുന്നുള്ള ഒരു വാർത്തയുണ്ട്. അപ്പൊ നാട്ടിലോട്ട് പോകുന്ന ആരെങ്കിലും ഈ ഓൺലൈൻ ടാക്സുകൾ 21 ശേഷം ഉണ്ടെങ്കിൽ അതൊന്ന് ക്രമീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ. എന്നാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ വരുന്ന മണിക്കൂറിൽ. ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ എന്നാലും പത്രവാർത്തയിൽ രാവിലെ അക്ഷയ് മിനി പത്മയായിരുന്നു. പ്രസ് ക്ലബിൽ ഹോം 92.2 FM നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്നാലും ഒരു അടിപൊളി വീക്കെൻഡ് ആവട്ടെ, ഗ്രേറ്റ് ഫ്രൈഡേ ആവട്ടെ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ഹോം 92.2 FM.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ലൊരു സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. അലി തിയേറ്റർ റോഡ് റോഡിലും നല്ല ആസ് യൂഷ്വൽ പോലത്തെ സ്ലോ മൂവിംഗ് ഉണ്ട്. ഷാർജ എന്ന് അങ്ങോട്ടെല്ലാം ഒരുവിധം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ട്രാഫിക് കൂടില്ല, കുറയാനായിട്ടുള്ള ചാൻസ്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനിപ്പം അൽഖേൽ റോഡിൽ ഒരു ആക്സിഡന്റ് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് അൽഖേൽ റോഡിൽ നല്ല രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക്കും കാണുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ബർഷയിലേക്കൊക്കെ പോകാനാണെങ്കിൽ ഷെയ്ഖ് സയ്യിദ് റോഡ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും. പക്ഷേ മാറേണ്ടതാണ് കേട്ടോ. എത്ര 1, 2, 3, 4 ആക്സിഡൻസ് ആണ് അൽഖേൽ റോഡിൽ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്, രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ്. എന്താണ് അൽഖേൽ റോഡ് വഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് 4 ആക്സിഡൻസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 4 എന്തോ വേറെ എന്തെങ്കിലും ആണോ അവിടെ നടക്കുന്നതെന്നുള്ളൊരു കാര്യം. ബാക്കി എല്ലാം ജെ വി സിയുടെ ഔട്ടർ സർക്കിൾസ് ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ഈ അൽഖേൽ റോഡിൽ മാത്രമാണ് ഈ ഒരു വിഷയമായിട്ട് കാണുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും അത് വഴി പോകുന്നവരുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് തരാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. വണ്ടി ഓടിക്കുന്ന സമയത്ത് വേണ്ട, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം അയക്കാം കേട്ടോ.
0: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെ എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ back to home express സർവീസിലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

പശ്ചിമേഷ്യ കൂടുതൽ അശാന്തം. ഭരണഘടനാ ഭേദഗതിക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്രം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുകയാണ്. ഇറാനു നേരെ തുടർച്ചയായ 6-ാം ദിവസവും യുഎസിന്റെ ആക്രമണം. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസിന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ആക്രമണം ഉണ്ടായി. അതിനിടെ ദുബായ് ഡൌൺടൗണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നു. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തുടർച്ചയായി ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ യുഎസ് ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. തന്ത്രപ്രധാന ദ്വീപായ ക്വെഷം, ബന്ദർ അബ്ബാസ് എന്നിവയ്ക്ക് പുറമെ ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും യുഎസ് മിസൈലുകൾ പതിച്ചതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണം രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിച്ച് യുഎസ് ഹോർമോസ് കടലിടുക്കിൽ പ്രാബല്യത്തിൽ വന്ന നാവിക ഉപരോധം മറികടക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് ചരക്ക് കപ്പലും ആക്രമിച്ചു. ക്രോസോവയുടെ പതാകയുള്ള ബെൽമ എന്ന എണ്ണക്കപ്പലാണ് കഴിഞ്ഞ ദിവസം ആക്രമണത്തിന് ഇരയായത്. ഇറാന്റെ തന്ത്രപ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിലേക്ക് പോവുകയായിരുന്നു കപ്പൽ. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളുടെ പോക്കുവരവ് തടയാൻ ലക്ഷ്യമിട്ടാണ് യുഎസിന്റെ ഉപരോധം. മറുപടിയായി ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ യുഎസ് താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകളുടെ ഉൽപ്പാദന കേന്ദ്രവും ബഹിരാകാശ പദ്ധതികളുടെ ആസ്ഥാനവുമായ സെംനാൻ പ്രവിശ്യയിലും ആക്രമണം ഉണ്ടായി. തന്ത്രപ്രധാനമായ ഇറാൻ ദ്വീപ് ഗ്രേറ്റ് ടുംബും ആക്രമിക്കപ്പെട്ടു. സംഘർഷം പുനരാരംഭിച്ച ശേഷം ആദ്യമായി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനും ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ്.

2020 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടു എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി യുഎസ് വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. യുഎസ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് നാഷണൽ ഇന്റലിജൻസിനും FBIക്കും ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവര ചോർച്ച രാജ്യം ഇതുവരെ കാണാത്തത്ര വലിയ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും ട്രംപ് പറയുന്നു.

FCR നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്ത മറ്റ് ബില്ലുകൾ. ബിൽ നിയമമായാൽ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ഇനി ക്രിമിനൽ കുറ്റമാകും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാരണമായിരുന്നു നേരത്തെ FCRA നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാതിരുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 20 ആരംഭിക്കും. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന്. 3 വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. 2 നീട്ടിവച്ച ശേഷമാണ് ഇന്ന് ഫലപ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടന്നിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധിയിൽ പ്രതികരിച്ച് KCB ചെയർമാൻ MG രാജമാണിക്കും IAS. കേരളം മുൻപെങ്ങും നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഉപയോഗം മുൻ വർഷത്തേക്കാൾ 1000 MW കൂടി. ഇത്ര ഉയർന്ന ഉപയോഗം KCB പ്രതീക്ഷിച്ചില്ല. ഈ സമയത്ത് പ്രതീക്ഷിച്ച ആകെ ഉപയോഗം 4000 MW മാത്രമാണെന്നും ചെയർമാൻ പറയുന്നു. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGPMR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവും കൈമാറി. കഴിഞ്ഞ മാസം 23 SIT DGPക്ക് റിപ്പോർട്ട് കൈമാറിയത്. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് പങ്കെടുക്കരുതെന്ന DGPയുടെ സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞ് ഹൈക്കോടതി. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 1 സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗിക വേഷത്തിൽ മതപരമായ ചടങ്ങുകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കരുതെന്ന് നിർദ്ദേശിച്ച് ഇക്കഴിഞ്ഞ 1 DGP സർക്കുലർ പുറപ്പെടുവിച്ചത്. വിവിധ കോണുകളിൽ നിന്നുയർന്ന പരാതികളെ തുടർന്നായിരുന്നു നടപടി. IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി ഉത്തരവിറക്കി സർക്കാർ. കായിക വകുപ്പ് സെക്രട്ടറി N. പ്രശാന്തനെ മൃഗശാല, മ്യൂസിയം, പുരാവസ്തു വകുപ്പിന്റെ ചുമതല കൂടി നൽകി. ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഷോമിള മേരി ജോസഫിന് ആയുഷ് വകുപ്പിന്റെ അധിക ചുമതല. ഇമ്പശേഖറിനെ ജല അതോറിറ്റി MD സ്ഥാനത്ത് നിന്ന് മാറ്റി സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. സഹകരണ രജിസ്ട്രാറിന്റെ ചുമതലയും ഇമ്പശേഖറിന് നൽകിയിട്ടുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രഖ്യാപിച്ചു. പരീക്ഷയിൽ 1,00,000+ വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. 20,00,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. യോഗ്യത നേടിയവരിൽ 58%+ പെൺകുട്ടികൾ. 715 മാർക്ക് നേടി പഞ്ചാബ് സ്വദേശി ആര്യൻ ഗുപ്ത, ഹരിയാന സ്വദേശി പൻഷൽ ബൻസാൽ എന്നിവർ 1 പങ്കിട്ടു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക സ്കൂളിൽ അതിക്രമമുണ്ടായി. സെയിന്റ് അലോഷ്യ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ജയശ്രാംബലികളോട് സ്കൂൾ തല്ലിത്തകർത്തത്. വിദ്യാർത്ഥികൾ സ്കൂളിൽ ഉള്ളപ്പോഴുണ്ടായ ആക്രമണം പോലീസിനെ അറിയിച്ചിട്ടും ഇടപെട്ടില്ലെന്ന ആരോപണം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ സ്കൂൾ കെട്ടിടത്തിന്റെ നിരവധി ജനൽ ചിലുകൾ തകർക്കുകയും സ്കൂളിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട്.

ഇന്ന് കർക്കിടകം വന്ന രാമായണ മാസത്തിന്റെ തുടക്കം. ക്ഷേത്രങ്ങളും വീടുകളും ഇന്നു മുതൽ അടുത്ത ഒരു മാസക്കാലത്തേക്ക് രാമനാമങ്ങളാൽ മുഖരിതമാകും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതിനാലാണ് ഇത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. സേവനങ്ങൾ 20 തിങ്കളാഴ്ച മുതൽ സാധാരണ രീതിയിൽ പുനരാരംഭിക്കും. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർക്ക് 19:00 രാത്രി 8 മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ട്. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർക്ക് 19:00 രാത്രി 8 മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യാം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ട്.

0: FM News was brought to you by Daimler Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 8:08.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner Aru Ayurveda Aras, Agadir Building, First Floor, Mankul Road, Bardubai.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ മറ്റൊരു വീക്കെൻഡിൽ നമ്മൾ ഇങ്ങനെ എത്തി നിൽക്കുന്നു. ഒരുപാട് പേരൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ ഇതുപോലെ തന്നെ, ഈ പല ആർട്ടിക്കിൾസ് നമുക്ക് ഒരുപാട് നോളജാണ് തരുന്നത്. ഞാൻ പലതും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. ഈ നമ്മൾ പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മരുന്നുകൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ. ഈ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഈ മരുന്നൊക്കെ ആ രാജ്യത്ത് യൂസ് ചെയ്യാനായിട്ട് പെർമിഷൻ ഉള്ളതാണോ, അതോ ഇനിയും ആ രാജ്യത്ത് കിട്ടുന്ന മരുന്നുകളാണോ, ആ രാജ്യത്ത് ബാൻ ചെയ്തേക്കുന്ന മരുന്നുകളാണോ എന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മരുന്ന്, അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ചേട്ടാ ചുമയ്ക്കൊരു മരുന്ന് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം എടുത്തു തരുന്ന ഏതെങ്കിലും ഒരു മരുന്ന് അത് നമ്മുടെ ബാഗിലാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ് ഔട്ട് ഓഫ് UAE, ദാറ്റ് കഫ് സിറപ്പ് ഇൻ യുവർ ക്യാരി ഓൺ കുഡ് ഗെറ്റ് യു അറസ്റ്റഡ് എബ്രോഡ് എന്നാണ് പറയുന്നത്. അതായത് UAE-യിൽ മാത്രമല്ല കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. ഞാൻ പല രാജ്യത്തിൻ്റെ കേസുകൾ നോക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ഈ കോഡിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്, ആ ഒരു മരുന്ന് ഇപ്പോൾ ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. UAE-യിൽ പല രീതിയിലുള്ള മരുന്നുകൾ, ഏകദേശം 200 സിറപ്പുകൾ നമുക്കിവിടെ ബാൻഡായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമുക്ക് പലപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പ്രിസ്ക്രിപ്ഷനോടെയാണ് ആ മരുന്ന് വരുന്നതെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രിസ്ക്രിപ്ഷനും കൂടെയാണ് വരുന്നതെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ നിരോധിച്ചേക്കുന്ന മരുന്നുകളാണെന്നുണ്ടെങ്കിൽ അത് നിരോധിച്ചത് തന്നെയാണ്. ഇപ്പോൾ ഈ കൊടേൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പം, ജപ്പാനിൽ ഈ കൊടേൻ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ 14 പ്രയറായിട്ടുള്ള ഒരു ഇത് പെർമിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് എന്നിട്ട് മാത്രമേ അവർ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ഒരു പെർമിഷനും കാര്യത്തിന് വേണ്ടി 14 പ്രയർ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഇത് കൊടുക്കണം. അങ്ങനെ ഒരു കാര്യം കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ടമഡോൾ എന്ന് പറയുന്നൊരു മെഡിസിൻ, അത് ഈജിപ്റ്റിൽ പ്രൊഹിബിറ്റഡ് ആണ്. അത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള ഫൈനും അതുപോലെ പ്രിസണും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഖത്തറിലും ഇതുപോലെ തന്നെ ഈ പല മരുന്നുകൾക്കും നിരോധനവും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പറയുന്നത് നമ്മളൊരു മരുന്ന് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്ത് നമ്മൾ ഒരു രാജ്യത്ത് ലാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റംസിൻ്റെ റെഡ് ചാനൽ വഴി പോയി ആ മരുന്ന് അവിടെ സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് അവരലോ ചെയ്യുമെങ്കിൽ മാത്രമേ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ഭൂരിഭാഗം ആളുകളും ഇത് അറിയാതെയായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ അറിയാതെയാണെങ്കിലും അറിഞ്ഞാണെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഈ മരുന്നുകളുണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 200 പരം കൺട്രോൾഡ് മെഡിസിൻസാണ് UAE-യിലുള്ളത്. അപ്പം പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുക, ഇവിടുത്തെ അഡ്വക്കേറ്റിനോടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ ഏതൊക്കെ മെഡിസിൻസാണ് ബാൻ ചെയ്തേക്കെന്നുള്ളത് നോക്കുക. അതല്ലാത്തത് മാത്രം കൊണ്ടുവരണമെങ്കിൽ മാത്രം കൊണ്ടുവരിക. ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടുത്തെ നമ്മുടെ എന്താ പറയുന്നത് ഫാർമസിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കഫ്സിറപ്പോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ വേണ്ട കഫ്സിറപ്പ് ഇവിടുന്ന് കിട്ടുന്നതാണ്. അപ്പം നമ്മളൊരു ഒരു 10-30 dirhams ലാഭിക്കാൻ, അല്ലെ 40 dirhams ലാഭിക്കാനായിട്ട് പോകുമ്പോൾ, അല്ല അതിലും കുറവുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞതാണ്. അത് ലാഭിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നത് ഒരു വലിയ നമ്മളെ നിയമ പ്രതിസന്ധിയിലേക്കായിരിക്കും ഒരു പക്ഷേ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പം എന്താണെങ്കിലും പല പല റിപ്പോർട്ട്സുകളൊക്കെയാണ് നമ്മളെ കണ്ണു ഉറപ്പിക്കുന്ന വിഷയങ്ങൾ. ഇത് നിങ്ങൾക്ക് അറിയാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരോ, ആരിക്കുട്ടി വരുന്നത് മേടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. സി എത്ര മരുന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെ ഇരുന്ന് എക്സ്പയർ ആയി പോവല്ലേ. നമ്മൾ ഒന്ന് നമ്മൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതിലധികം മരുന്നുകൾ നമുക്ക് ഇവിടുന്ന് ഗവൺമെൻറ്റും ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റീസും തരുന്നുണ്ട്. അപ്പം ചിന്തിക്കുക, ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. നമുക്കറിയാത്ത പോലുമില്ല ഏതാണ് മരുന്ന്. പലപ്പോഴും വരുന്ന പ്രശ്നം ഈ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുന്നത് ഫാർമസിയിൽ നിന്ന്, ഒരുപക്ഷെ കേരളത്തിൽ നിന്നല്ല, നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ ഡൽഹിയിലോ വേറെ ഏത് രാജ്യത്തുനിന്നോ ആയിക്കോട്ടെ, വരുന്ന സമയത്ത് നമ്മൾ അറിയാത്തൊരു മരുന്നായിരിക്കും നമ്മൾ കൂടെ കൊണ്ടുവരുന്നത്, നമ്മളെ വലയ്ക്കാൻ പോകുന്നത്. അപ്പം നല്ല ശ്രദ്ധിക്കട്ടോ, ആരും പേടിപ്പിക്കുന്നതല്ല ഇത്. സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. അപ്പം എന്തായാലും ഒരു ഫ്രഷ് സോങ് ഓഫ് അവറിലേക്ക് തന്നെ പോകുന്നു. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. പെഡി എന്ന് പറയുന്ന രാം ചരണൊക്കെ അഭിനയിച്ചേക്കുന്ന ഒരു അടിപൊളി സിനിമയിലെ ഒരു സോങ് ആണ്. ഇത് മലയാളത്തിലും ഒക്കെ ഡബ്ഡ് ഉണ്ട് നമ്മുടെ. എനിക്കൊന്ന് നെറ്റ്ഫ്ലിക്സിലും ഇത് അവൈലബിൾ ആണ്. കാണാത്തവരൊക്കെ ആണെങ്കിൽ വീക്കെൻഡിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM. അക്ഷയ് ആണ് നിങ്ങളുടെ ഇവിടെ ഉള്ളത് അൻറ്റിൽ 11 o'clock.

0: You're tuned into Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാനെ.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.

0: നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഫാസ്ടാഗിൽ നിന്ന് പണം പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ഇത് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിസ്റ്റം എറർ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുമായിരിക്കും. ഈ സംഭവം എന്താന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കാക്കനാട് സ്വദേശിയായ രഞ്ജിത്തിന്റെ ഒരു ടെസ്റ്റിമോണിയൽ കേൾക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്നേക്കുന്ന ഒരു മെസ്സേജാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ പറ്റി അദ്ദേഹം പരിശോധിക്കാനും അതിനെ വേണ്ട നടപടിയെടുക്കാനും അദ്ദേഹത്തെ സഹായിച്ചെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ദിവസം ഫോണിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത്, അത് കറക്റ്റ് ആയിട്ട് പറയുന്ന, അദ്ദേഹം കോട്ടയത്തു നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്, ഈ കാക്കനാടിലേക്ക് വീട്ടിലേക്ക് ട്രെയിനിൽ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ്. അതായത് 125 രൂപ താങ്കളുടെ ഇത് ഫാസ്ടാഗിൽ നിന്ന് കട്ടായിട്ടുണ്ട്. അതും താങ്കളുടെ വാഹനം, അദ്ദേഹത്തിന് ഒരു ഇന്നോവയാണുള്ളത്, അത് ഗുവാഹത്തിയിലെ ഒരു ടോൾ പ്ലാസ, രാഹ ടോൾ പ്ലാസ എന്ന് പറയുന്ന ടോൾ പ്ലാസ കടന്നു പോയിട്ടുള്ള കാര്യം. അപ്പൊ ഇദ്ദേഹം ഒരു നിമിഷം ഞെട്ടി കേട്ടോ. എന്നിട്ട് ഇദ്ദേഹം വിചാരിച്ചു, കാറ് മോഷണം പോയി, അടിച്ചോണ്ട് പോയി, അവന്മാർ ഗുവാഹത്തി കടന്നിട്ടുണ്ട്. പക്ഷെ ആ പുള്ളി എന്നിട്ട് വിചാരിച്ചു എന്താന്ന് വെച്ചാല്, ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ വീട്ടിലുണ്ടല്ലോ, പക്ഷെ രാവിലെ ഇറങ്ങി രാവിലെ മോഷ്ടിക്കുന്ന ഒരു കാറ് അല്ല, അതിനുശേഷം മോഷ്ടിക്കുന്ന ഒരു കാർ ഒരു കാരണവശാൽ ഈ സമയമൊന്നും ഗുവാഹത്തി എത്തില്ല. അപ്പൊ അദ്ദേഹം എന്തോ പെട്ടെന്ന് തന്നെ വീട്ടിൽ വിളിച്ചു, കാർ പൊറച്ചിൽ കാറുണ്ടോ എന്ന് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. വീട്ടുകാർ പോയി നോക്കിയ സമയത്ത് കാർ പൊറച്ചിൽ കാറുണ്ട്. അപ്പം ഇതായിരുന്നു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ഇതിനെ തുടർന്ന് മനസ്സിൽ വിചാരിച്ചു, ഒന്നെങ്കിൽ ഇതൊരു എററായിരിക്കാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ച് മറ്റേതോ ഒരു കാർ കള്ളപ്പേരിൽ എവിടെയോ കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെ ഇതെങ്ങനെ, ഇത് കഴിഞ്ഞ ദിവസം July 15 വൈകുന്നേരം 5:45 ഈ സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായിട്ടുള്ള എല്ലാ ഡേറ്റാസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമായിരുന്നു, ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പണം തിരികെ നേടാനായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങളോ കാര്യങ്ങളോ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം. നമ്മൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു പോർട്ടലുണ്ട്, അത് നമുക്ക് ആ ഒരു കമ്പനിയിലേക്ക് നമുക്ക് ഇത് കൊടുക്കാം, IHMCL എന്ന് പറയുന്ന, ഇതിനുവേണ്ടി പ്രത്യേകം സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ഇനി ഇവിടെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ഫാസ്ടാഗ് നിങ്ങളുടെ പണം പോയിട്ടുണ്ടെങ്കിൽ 1033 എന്ന് പറയുന്ന ഈ ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ വിളിക്കാവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ചാർജ് ബാക്ക് എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ഇമെയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്ന, falsededuction@IHMCL.com എന്ന് പറയുന്ന ഈ ഇമെയിലിലേക്കോ, falsededuction@IHMCL.com കേട്ടോ, മെയിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വാട്സാപ്പിൽ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ചാർജ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങളുടെ ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങളുടെ പണം പോയിട്ടുള്ളത് ആ ബാങ്കിനെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ടോൾ പ്ലാസയിലെ അവരുടെ CCTV നോക്കി നിങ്ങളുടെ വാഹനം പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം നമ്മുടെ അവകാശമാണല്ലോ ഈ ഡിസ്പ്യൂട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്പർ മറക്കേണ്ട, 1033 ആണേ. അപ്പോൾ ഇതിലൊക്കെ വിളിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ വാഹനം, നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഈ വക കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഇത് മിസ്യൂസ് ചെയ്യുന്ന ടോൾ പ്ലാസയുടെ കമ്പനിക്കെതിരെയും നമുക്ക് കൊടുക്കുകയും അവർക്കെതിരെ, അതായത് അവർ നമുക്ക് 100,000 രൂപ വരെ ഫൈനായിട്ട് തരാൻ ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമവും ഈ ക്ലോസിനകത്തുണ്ട്. ഇതാണ് ഇത്രയും ഞാൻ നോക്കിയ സമയത്ത് കണ്ടെത്തിയത്. അപ്പോൾ എന്താണെങ്കിലും 100,000 രൂപ വരെ പിഴ ചുമത്താനുള്ള നിയമ വ്യവസായ കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ഇതിനെ ഇന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഇങ്ങനൊരു കേസ് വന്നപ്പോഴാണ് ഞാൻ പോലും ഇത് കയറി നോക്കി ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിഞ്ഞത്. അപ്പോൾ പല കേസുകൾ വരുന്ന സമയത്ത്, ഞാൻ മുന്നേ പറഞ്ഞാൽ പല കേസുകൾ വരുന്ന സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നമ്മുടെ വണ്ടി ഡീറ്റെയിൽസിൻ്റെ വിവരങ്ങൾ എവിടെയെങ്കിലും ചോർന്നു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാൻ, നഷ്ടപരിഹാരം ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് ടോൾ പോകുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ടോളിൻ്റെ പ്ലാസ്, നമ്മുടെ ഫാസ്ടാഗിൻ്റെ ഇതുണ്ടല്ലോ, ആപ്ലിക്കേഷനൊക്കെ എടുത്തു നോക്കുക. അങ്ങനെ എവിടെയെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ റിപ്പോർട്ടും ചെയ്യുക. അത് റിപ്പോർട്ട് ചെയ്യണം, കാരണം ഒരു പക്ഷേ അതെങ്ങനെ കള്ളപ്പേരിൽ ഒരു വണ്ടി പോയി അവസാനം കേസ് നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടും ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് പിന്നെ ഒരു സെയിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്താണ് എല്ലാ സെയും വരുന്നത്. അപ്പോൾ അതാണേലും ഇതൊക്കെ തന്നെയാണ് ഫാസ്ടാഗിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നിങ്ങൾക്കൊരു ഹുക്ക് തോന്നുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിത്യം കൂടി ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിത്യം വന്നിട്ടിന്ന് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കണമെന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ 1 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 1 രൂപ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് വലിയൊരു കെണിയിലേക്ക് പോയിട്ടുണ്ടെന്നൊരു കാര്യം. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് ഇത്രയും പേരിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. ആ വീഡിയോയുടെ താഴെ വന്നേക്കുന്ന കോമൻസ് ഉണ്ടല്ലോ, ഒരു ടി വി ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആളുകളുടെ 700 രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നുള്ള ഒരു കമൻസ് ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. എന്തായാലും നിത്യ കൂടെ വന്നിട്ട് ഞങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഞങ്ങൾ എന്തായാലും നോക്കട്ടെ അതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മുടെ ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ആ പറയുന്നത് പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരുപാട് തട്ടിപ്പ് നാട്ടിൽ നടക്കുന്നതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ തട്ടിപ്പിലാണ്, അത് ട്രയൽ സബ്സ്ക്രിപ്ഷൻ്റെ ആണ്, നമ്മൾ അറിയാതെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അതിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകും. അതിൽ നിന്ന് നിങ്ങൾക്ക് അതിനകത്ത് പറഞ്ഞ കറക്റ്റ് പ്രൊസീജിയർ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഏതൊക്കെ സബ്സ്ക്രിപ്ഷൻസ് നിലവിലുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാം. വേണമെങ്കിലോ നിങ്ങൾക്കത് പോസ് ചെയ്യോ ക്യാൻസൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ പറ്റിയിട്ടുമാണ് ഞാൻ നിത്യം പറഞ്ഞത്. അപ്പം എന്താണെങ്കിലും നിത്യം വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ പറയും. ഒരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്. Tamil Song of the Hour was brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC.
0: ഓൾ റൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മുന്നത്തെ സമയത്ത് എന്തായിരുന്നു ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ, അത് തന്നെയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അല്ലിത്തേ ടോൾ റോഡിൽ ഉള്ള ഒരു കൺജഷൻ കാണുന്നു. ഞാൻ മുന്നേ 4 വെഹിക്കിൾ ആക്സിഡൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അൽഖേൽ റോഡിൽ, അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. അൽഖേൽ റോഡും ഷെയ്ഖ് സയ്യിദ് റോഡും അലീൻ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത് കേട്ടോ. എന്തായാലും കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ട്രാഫിക് ഒരുപാട് കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണുന്നത്. വേറെ എവിടെയെങ്കിലും അന്വേഷിച്ച ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
2: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
3: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: ഫിഫയുടെ പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. എത്ര പേര് ഇനി ഇത് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തവർക്കാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. രണ്ട് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടാൻ ഉള്ള അവസരമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസിയാണ്, കാരണം ഏതൊക്കെയാണ് രണ്ട് ടീമെന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ ആദ്യമേ അയച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, അവർക്കാണ് ഒരു വലിയൊരു അപ്രിസിയേഷൻ നൽകുന്നത്. പക്ഷേ ഇനി എത്രയാണ് ഗോളുകൾ നേടി ഇരു ടീമുകളും ജയിക്കാൻ പോകുന്നതെന്നാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 2-1 എന്നുള്ള ഒരു ആൻസറാണ് ഞാൻ കണ്ടേക്കുന്നത്. പക്ഷേ ഒരു പക്ഷേ 3-1 ആണെങ്കിലോ, ആ അയക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, പക്ഷേ നിങ്ങൾ അയക്കുന്നതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഫോർമാറ്റിൽ നിങ്ങൾ ഇവിടെ അയക്കേണ്ടതാണ് ഫിഫ സ്പേസ്, ആ ഏതൊക്കെ രാജ്യങ്ങളാണ്, അവരെത്ര വിധമാണ് നിങ്ങൾ അവർ ഗോൾ നേടുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അയക്കേണ്ടത്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയാമല്ലോ, 0585829220, അതിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, ഇതിന് ഫസ്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റാൻഡമൈസർ തിരഞ്ഞെടുക്കപ്പെടുന്ന നിങ്ങൾ ഫോർമാറ്റൊക്കെ ഉപയോഗിച്ച് അയക്കുന്നവരിൽ തിരഞ്ഞെടുക്കുന്നവർക്ക് അക്ബർ ട്രാവൽസ് നൽകുന്ന ഒരു റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് ടു കേരള. അപ്പോൾ എന്നാലും ഈ കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് വരാനൊക്കെ നല്ലൊരു അവസരമാണ്. ഒപ്പം തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റാസൽ ഖീമ ബ്രാഞ്ച് നൽകുന്ന ഗോൾഡ് വൗച്ചറുമുണ്ട്. അതുപോലെ തന്നെ ആരു ആയുർവേദ നൽകുന്ന ഒരു റെജുമിനേഷൻ പാക്കേജും ആണ് കിട്ടാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് ഇതെല്ലാം കിട്ടും, അല്ലാത്തവർക്ക് ബാക്കി പുറയിൽ വരുന്നവർക്കൊക്കെ പല പല പ്രൈസുകളായിട്ടൊക്കെ നിങ്ങൾക്ക് വേറെയും പ്രൈസുകൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഫിഫ കാലത്ത്. ഒരു മെസ്സേജ് ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് അയക്കുക. വളരെ വ്യക്തമായിട്ട് നമുക്ക് രാവിലെ തന്നെ കളി കണ്ടിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് പറയുന്ന കുറേയധികം ആളുകളുണ്ട്, അവർക്കൊക്കെ എനിക്കൊന്നും ഒരു പക്ഷേ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയും 1-0 ആയാലോ, അങ്ങനെ ആയാലും എന്തായിരിക്കും അവസ്ഥ? ലെറ്റ്സ് സീ. എന്താണെങ്കിലും നമുക്ക് തിങ്കളാഴ്ച അറിയാം എത്രയാണ് സ്കോർ എന്നുള്ളൊരു കാര്യം, ആരൊക്കെയായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ള കാര്യം എന്നൊക്കെ. അപ്പോൾ ഒരു മെസ്സേജ് നിർത്തരുത്, പ്രോബബിലിറ്റി കൂട്ടണമെങ്കിൽ നിങ്ങൾ മാക്സിമം മെസ്സേജ് എന്തായാലും ഫ്രീ ഓഫ് കോസ്റ്റിൽ വാട്സാപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞിട്ട്. ഒരു 500-1000 മെസ്സേജൊക്കെ നിങ്ങളങ്ങോട്ട് അയക്കി, കാരണം എന്നാലേ റാൻഡമൈസർ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു നമ്പർ 1000 നമ്പർ പറഞ്ഞല്ല, അതിൽ കൂടുതൽ അയക്കുന്നവരുണ്ട്. ആസ് മച്ച് ആസ് പോസിബിൾ നിങ്ങളെങ്ങോട്ട് പറ്റുന്ന അത്രയും തന്നെ നിങ്ങൾ അയക്കുക ആ സമ്മാനങ്ങൾ കരസ്ഥമാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അപ്പൊ എന്തായാലും ഫിഫ സീസൺ, ലെറ്റ്സ് സീ ആരാണ് സമ്മാനം നേടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം.
1: പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100. You are listening to Sand Dunes with Akshay and Vidya.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുന്നത്. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന്റെ DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തനം അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23-ന് SIT DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. അജിത് കുമാറിന്റെ കേസിൽ ഇപ്പോൾ വിവരങ്ങൾ തേടിയിരിക്കുകയാണ് DGP. DGP നിയമനത്തിന് പ്രാരംഭ നടപടികൾ എന്ന വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നു. ഉദ്യോഗസ്ഥരുടെ കേസ് വിവരങ്ങളാണ് സർക്കാർ തേടുന്നത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G. സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. VD സതീഷിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G. സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം. സുകുമാരൻ നായർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രതികരണം. ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ KSU പടയൊരുക്കം. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള ഒരു അനുഭവം പങ്കുവച്ച് മുൻ KSU ഭാരവാഹി വിമർശനം കടുപ്പിച്ചു. തൊടുപുഴ കോർപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിന്റേതാണ് പ്രതികരണം. VD സതീശൻ UDF പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് KSU പണ്ടേ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാനു നേരെ തുടർച്ചയായ ദിവസവും US ആക്രമണം. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയുമായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി USഉം ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനായി തുടർച്ചയായ ദിവസങ്ങളിലും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയെന്ന് US സെൻട്രൽ കമാൻഡ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US. രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. രണ്ടു തവണ നീട്ടിവച്ച ശേഷമാണ് ഇന്ന് ഫലം വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. അഭിനേതാക്കളുടെ സംഘടനയായ AMMA അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി മുൻ പ്രസിഡന്റ് ശ്വേതാ മേനൻ. അനുഭവക്കുറപ്പ് മൂലം പിഴവുകൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി കത്ത്. പിഴവുകൾ തിരുത്താനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ശ്വേത. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. സേവനങ്ങൾ 20-ാം തീയതി തിങ്കളാഴ്ച മുതൽ സാധാരണ രീതിയിൽ പുനരാരംഭിക്കും. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ന് രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അതേസമയം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സേവനങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11:00 കളി. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar, Dubai.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
1: മാനവരോർക്കേണം ജീവിതയാത്രകളെ സൽക്രിയമാക്കേണം അന്ത്യദിനം വരെ.

മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ജൂലൈ 17 മറ്റൊരു വെള്ളിയാഴ്ച വീക്കെൻഡ്. വീക്കെൻഡിന്റെ എല്ലാ ആഘോഷങ്ങളും എല്ലാ സന്തോഷങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപാട് പേര് നാട്ടിലേക്കൊക്കെ പോകും. കഴിഞ്ഞ ആഴ്ച പോയിട്ടുള്ളവരുണ്ട്, ഈ ആഴ്ച പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ വന്ദേ ഭാരതിന്റെ ഒരു ഡെസ്റ്റിനേഷൻ പാക്കേജ് ആയിട്ട് ഇപ്പം നമ്മുടെ റെയിൽവേ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പലപ്പോഴും ഒരു ട്രാവലർ ട്രിപ്പ് ടൂറ് ഇതൊക്കെ എന്ന് പറയുന്ന സമയത്ത് ഒരു 5-6 ദിവസം പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അത് നമ്മുടെ എങ്ങനെയാണോ നമ്മുടെ സമയം, എങ്ങനെയാണോ നമ്മുടെ ജോലിയുടെ അവസ്ഥ, ഇതിനെയൊക്കെ സംബന്ധിച്ചിരിക്കും. അപ്പോൾ എന്താണേലും നമുക്കിപ്പോൾ ഒരു 5 ദിവസം ലീവ് എടുക്കാതെ, ഈ 5 ദിവസം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 1.5 ദിവസം അങ്ങോട്ടും 1.5 ദിവസം ഇങ്ങോട്ടും ഒക്കെ ലോങ് ട്രിപ്പ് പോകുകയാണെങ്കിൽ തന്നെ 3 ദിവസം കൂടെ പോകും. നമ്മൾ അവിടെ ചിലവഴിക്കുന്നത് 2-2 ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു പാക്കേജായിട്ടത് വരുന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് ഇതിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് ഈ ഒരു പാക്കേജ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി വന്ദേ ഭാരതിൻ്റെ ഈ ഒരു പാക്കേജ് വന്നിരിക്കുന്നത് ഡൽഹി ഡെറാഡൂൺ ആണ് കേട്ടോ. ഡെറാഡൂൺ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഡെറാഡൂൺ, ഡാർജിലിംഗ് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഒരു സ്വിറ്റ്സർലൻഡ് ഫീൽ നമുക്ക് തരുന്ന പല സ്ഥലങ്ങളാണ്. നമ്മൾ പണ്ടുകൊട്ടെ കേട്ട് വളരുന്നതാണ് IPSന്റെ കോച്ചിങ് സെന്റർ ഡെറാഡൂണിൽ നിന്ന് പാസ്ഔട്ടായ എന്നൊക്കെ ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പം എന്താണേലും ഈ യാത്ര 5 മണിക്കൂർ കൊണ്ടാണ് കേട്ടോ വന്ദേ ഭാരത് പൂർത്തീകരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിസർവ്ഡ് ആയിട്ടുള്ള ഫോറസ്റ്റുകളിലൂടെയും ബീച്ചിൻ്റെ സൈഡിലൂടെയും ഒക്കെ പോകുന്ന ഭയങ്കര അവർ വർണ്ണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല രീതിയിലാണ് പറഞ്ഞ് പ്രശസ്തമായ റോബേർട്സ് ഗുഹ സന്ദർശിക്കാം. അവിടെ ചെന്നതിന് ശേഷം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ നമുക്ക് സമയം ചിലവഴിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ രാജ്പൂരിലെ റോഡിലെ കഫേകളിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നും വൈകുന്നേരങ്ങൾ ചിലവഴിക്കുന്ന മനോഹരമായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ ഡൽഹി ഡെറാഡൂൺ വന്ദേ ഭാരതിൻ്റെ ഈ വെക്കേഷൻ പാക്കേജ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്കൊന്നും ഒരുപാട് പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നതിനാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത്തരത്തിലുള്ള പാക്കേജുകളായിട്ട് വന്ദേ ഭാരത് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്താണേലും ഈ പലപ്പോഴും റെയിൽവേയിൽ നമ്മൾ എന്താ പറയണേ ഈ ട്രാവൽ ചെയ്യുന്ന പലരും കുറവാണ്. ഒന്നെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നല്ലാതെ ഇതുപോലെ എന്താ പറയുക ലെഷർ ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ അങ്ങനെ പോകുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ എന്താണെങ്കിലും നാട്ടിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് നോക്കി വന്ദേ ഭാരതിൻ്റെ പല എനിക്കൊന്നും ഒരുപക്ഷെ സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒക്കെ തന്നെ കിട്ടുന്നതാണ്. അതിന് ശേഷം വരുന്നതാണ് ബംഗളൂരു മൈസൂരു വന്ദേ ഭാരത്. അത് നമ്മൾ മിക്കവാറും പോയിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് അത്ര വലിയ നമ്മൾ മലയാളികൾ ബാംഗ്ലൂർ മൈസൂർ ഊട്ടി മൈസൂർ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്കൂൾ കാലഘട്ടം തൊട്ടേ നമ്മൾ കുറേ പോകുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഇത് ഉണ്ടാവണമെന്നില്ല. അതിനുശേഷം ന്യൂഡൽഹി ഖത്ര വന്ദേ ഭാരത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടെയാണ് ഈ ഖത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്കും നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളൊക്കെ തന്നെ പാക്കേജ് ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. മുംബൈ കോലാപൂർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ മറ്റൊരു പാക്കേജ്. ചരിത്രത്തിലെ തന്നെ ആക്ച്വലി നോക്കി കഴിഞ്ഞാൽ ഭക്ഷണ രീതികളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഉള്ളൊരു സ്ഥലമാണ് കോലാപൂർ എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ്ക്രാഫ്റ്റ് കോലാപൂർ ഈ ചെരുപ്പുകൾ നമുക്ക് ലോകപ്രസിദ്ധമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കോലാപൂർ. അതിപ്പം മുംബൈ കോലാപൂരാണ് അതിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുള്ളത് നമുക്ക് മുംബൈ ഗോവയുണ്ട് കേട്ടോ. മുംബൈ എനിക്കൊന്ന് മുംബൈ നിന്നാണ് ഈ ഏറ്റവും കൂടുതൽ സർവീസുകൾ അവർ പ്ലാൻ ചെയ്യുന്നത് സ്റ്റേഷനിൽ നിന്ന്. മുംബൈ ഗോവ ഒരു നല്ലൊരു നമുക്കറിയാം ഗോവ എന്ന് പറയുന്നത് ഒരു ബീച്ച് ഹോളിഡേ ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് ബീച്ചുകൾ നമുക്കറിയാം ഗോവയിലുള്ളത്. അപ്പോൾ അതും ഇത് വളരെ അതായത് ഒന്നേ മാത്രമേ ഉള്ളൂ, വളരെ എളുപ്പം നിങ്ങൾക്ക് പോയിട്ട് ആ ചിലവഴിക്കേണ്ട സമയം മാത്രം നിങ്ങൾ ചിലവഴിച്ച് ട്രാവലിംഗ് ടൈം കുറച്ച് നിങ്ങൾക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് വന്ദേ ഭാരതിൻ്റെ ഒരു പാക്കേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നാട്ടിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഓർത്ത് വെച്ചോളൂ, ഇതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വന്ദേ ഭാരതിൽ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എപ്പോഴും വിചാരിക്കും നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ട് നാട്ടിൽ പോകുന്ന സമയത്ത് കയറണമെന്ന്, അങ്ങനെ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സർവീസ് വന്നിട്ട് കയറായിരിക്കുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ എന്താണെങ്കിലും പോകുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ചെറിയൊരു ട്രിപ്പെങ്കിലും വന്ദേ ഭാരത് വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. സെറ്റ് ബാക്ക് എനർജി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: എന്താ സുഖമല്ലേ, വെള്ളിയാഴ്ച ഇങ്ങനെ ട്രാഫിക് ഇല്ലാതെ പോകും. ഇങ്ങനെ എല്ലാ ദിവസവും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. ഷാർജക്കാർ കനിയണം, അവർക്കാണ് ഇന്ന് വീക്കെൻഡ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും റിലാക്സേഷനിലൂടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് റോഡ് നമ്മൾ രാവിലെ നോക്കുന്ന പോലെ അല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡും അലിത്തേ ടോൾ റോഡിലും ഒക്കെ നല്ല രീതിയിൽ ട്രാഫിക് കുറവാണ് ഈ സമയത്ത് കാണിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു കേട്ടോ. ദുബായ് റോഡ്സ് ഷെയ്ഖ് സായ റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഷെയ്ഖ് സായ റോഡും അൽക്കേൽ റോഡും അലൈൻ റോഡും ഒക്കെ തന്നെ കംപ്ലീറ്റ് ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയക്കാന്നാണ് വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
2: ശ്രദ്ധിക്കാണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
2: അണ്ണ ശ്രദ്ധിക്ക,
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഓം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ കല്യാണി സോങ് ഉണ്ടല്ലോ, നമ്മുടെ ഇത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നില്ല, തമിഴ്നാട്ടിൽ നിന്നില്ല എന്നുള്ള എനിക്കതൊരു പാൻ ഇന്ത്യൻ രീതിയിൽ കല്യാണി സോങ്ങിന് റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഈ കല്യാണി സോങ് കഴിഞ്ഞ വട്ടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ശ്രേയ ഘോഷൽ അതിലേക്ക് വന്ന സമയത്ത് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. ആൻഡ് അതിനകത്ത് സാനിയ ഉപയോഗിച്ചിരിക്കുന്ന ഓർണമെൻറ്റ്സിനും ഭയങ്കര അതേ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആ സോങ്ങിൻ്റെ സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗാസിയ ഗാലിം. അദ്ദേഹം സത്യം പറഞ്ഞാൽ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടി ഒരു എനിക്കൊന്ന് ഫ്രം കൊച്ചി ആണെന്ന് തോന്നുന്നു. ആള് ആളുടെ പ്രൊഫൈലിൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ കൊച്ചി, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് ആ ഒരു പാട്ടിനെ അതിൻ്റെ രീതിയിൽ തന്നെ പോർട്രേ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്തെല്ലാം മേഖലകളുണ്ട് നമ്മുടെ ഈ ജോലി ചെയ്യുന്നതിനെ നമ്മുടെ എക്സ്പെർട്ടീസ് ഒക്കെ തന്നെ തെളിയിക്കാനും എല്ലാം. ഒരിക്കലും വിചാരിക്കില്ല, എന്നെ കേൾക്കുന്ന പാരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും 9 to 5 ഒരു ഷർട്ടും പാൻറ്റും ഇൻസേർട്ട് ചെയ്ത് ഒരു ഡെസ്കിൻ്റെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ലാപ്പിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് സെക്യൂർ ജോബ് എന്ന് ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത്. അതിനെക്കാട്ടിലുപരി, അതായത് അവർ ഒരു വർഷം ചെയ്യുന്ന ജോബ് ഒരു പക്ഷേ 4 മാസം 6 മാസം ചെയ്താൽ മതിയാവുന്ന സ്കില്ലുള്ള പലരെയാണ് നിങ്ങൾ അതിലേക്ക് തെള്ളിവിടുന്നത്. എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നറിയും ഇപ്പം കയറി വരുന്നത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയായിരുന്നു അഭിനയത്തിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. സി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു റെസ്യൂമേ അല്ലെങ്കിൽ സി വി ഒക്കെ ബയോഡേറ്റ എന്നാണല്ലോ പറയുന്നത്, ബയോഡേറ്റ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഒരു ഫോട്ടോയും ഒക്കെ വെച്ച് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി അവിടെ അഭിനയിച്ച് കാണിച്ച് തെളിയിക്കാനാണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പോലും ഇൻസ്റ്റാഗ്രാം ആരാണ് അക്കൗണ്ട്, ആ ഓക്കെ അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം കയറുക, അവിടെ എന്തെങ്കിലും ചെയ്തിട്ടിട്ടുണ്ടോ, അതാണ് നിങ്ങളുടെ ഓഡീഷൻ, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ദ ബെസ്റ്റ് കംഫർട്ട് സ്പേസിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാനത് ആക്ടിങ്ങിന് മാത്രമല്ല ഏതാണെങ്കിലും നിങ്ങൾ ഈ ഗോസിയ ഗാലിബിൻ്റെ പേജിൽ കയറി നോക്കുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടി ചെയ്തേക്കുന്ന വോക്സ് റിമാർക്കബിളാണ്. ഓരോ ബ്രാൻഡും അദ്ദേഹം ആ ചെയ്ത് വെച്ചേക്കുന്ന രീതി കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയ ഒരു പ്രൊഫൈലൂടെയാണ് കേട്ടോ ഗോസിയ ഗാലിബിൻ്റെ. എന്തായാലും കല്യാണി സോങ് ഭയങ്കര വൈറലാണ്. നമ്മുടെ ഇവിടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പാൻ ഇന്ത്യ രീതിയിലും ഒഫ്കോഴ്സ് അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഓർണമെൻറ്റ്സ് നമ്മുടെ മലബാർ ഗോൾഡാണ് ആ ഓർണമെൻറ്റ്സ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതും അതിൻ്റെ വലിയ രീതിയിലൊരു സെൻസേഷൻ കിട്ടിയത് കാരണം ആ പാട്ടിൻ്റെ ആദ്യം തന്നെ മലബാർ ഗോൾഡിൻ്റെ ലോഗോ നമുക്ക് ഒരിടത്ത് കാണാനും സാധിക്കുന്നുണ്ട്. അത് മാത്രം മതി, സത്യം പറഞ്ഞാൽ എഴുതി പോലും കാണിച്ചിട്ടില്ല, ആ ലോഗോ മാത്രം കണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് മലബാർ ഗോൾഡ് ആണെന്ന് എംപോസ് ചെയ്തത്. അപ്പോൾ എന്താണെങ്കിലും കല്യാണി മലയാളത്തിൽ നിന്ന് വന്നേക്കുന്ന ഈ ഒരു സോങ് ഇപ്പോൾ പാൻ ഇന്ത്യ റീച്ചിൽ എത്തി നിൽക്കുന്ന ഒരു സോങ് കൂടെയാണ്.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പശ്ചിമേഷ്യൻ സംഘർഷം ശക്തം. ഖത്തറിന് നേരെ ഇറാന്റെ ആക്രമണം. ഇറാനിൽ റെയിൽപാലങ്ങളടക്കം തകർത്ത് US. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തര വകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23-ന് SIT സംഘം DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. ഗവൺമെന്റ് ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ KSU വീണ്ടും. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവച്ച് മുൻ KSU ഭാരവാഹി VD സതീശനെതിരെ വിമർശനം കടുപ്പിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിന്റേതാണ് പ്രതികരണം. VD സതീശൻ UDF പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് KSUക്കാർക്ക് പണ്ടേ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തര വകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാനു നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണമുന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി US വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. US തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട്, വിസ, സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. യുഎയിൽ മദ്യപിച്ചോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി. 2025 മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വന്ന ഫെഡറൽ നിയമപ്രകാരം വലിയ തുക പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകും. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിച്ചാൽ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയുണ്ടാകും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേരിടാനൊരുങ്ങുന്ന സ്പാനിഷ് പടയ്ക്ക് നേരിയ ആശങ്ക. ലമീൻ യമാലിനും ഡിഫൻഡർ പെഡ്രോ പോറോയ്ക്കും നേരിയ പരിക്കുണ്ടെന്ന് സൂചന. ആദ്യ പരിശീലന സെഷനിൽ മറ്റ് കളിക്കാർക്കൊപ്പം പങ്കെടുക്കാതെ മാറി നിന്നാണ് ഇരുവരും പരിശീലനം നടത്തിയത്.
4: Was brought to you by Danya Group of Companies since 1982.
5: Mexico! United States!
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: Very good morning, Dubai. ഇപ്പോ സമയം 10 മണി കഴിഞ്ഞ 9 മിനിറ്റ് ആയിരിക്കുകയാണ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Park.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.

0: വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് എന്റെ കൂടെ, ഇപ്പൊ നിത്യയും കൂടെ ഉണ്ട്. ഇപ്പൊ നിത്യ എന്തായാലും സംതിങ് വെറൈറ്റി ആയിട്ട്, എന്താ നിത്യ ഈ വീക്കെൻഡ് ആയിട്ട് നിത്യയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ?
1: ആക്ച്വലി എനിക്കെന്ന് പറയാൻ ഒരു ഗംഭീര സാധനം ഉണ്ട്
0: കേട്ടോ.
1: നമ്മളെപ്പോഴും കേരളത്തിലോട്ടൊക്കെ പോയിട്ട് ലോകത്തിന്റെ അവിടെ ഇവിടെ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം. ഇന്ന് നമുക്ക് നേരെ ഒരു തയ്യൽ സൂചിയിലോട്ട് പോയാലോ.
0: നിത്യ എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറയായിരുന്നു, ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ, അതായത് നിത്യ വന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറയായിരുന്നു, അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ ആർട്ട്, നീഡിൽ ആർട്ട്
1: അല്ലെ,
0: അതിന് ഒരു ഒരു തയ്യൽ സൂചിക്കകത്താണ് ചെയ്തിരിക്കുന്നത്. അത് എവിടെയാണ്?
1: ശരിക്കും തയ്യൽ സൂചിയിൽ മാത്രമല്ല കേട്ടോ, തയ്യൽ സൂചിയുടെ ഹോളില്, സേഫ്റ്റി പിന്നിന്റെ ഹോളില്, അത് ഒരു ഒരു മണൽത്തരി എടുത്താൽ ആ മണൽത്തരിയുടെ മുകളില് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്ന
0: പെൻസിൽ നിബിലൊക്കെ
1: അതുപോലെ മൈക്രോ സ്കൾപ്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ തയ്യാറാക്കുന്ന ഒരാളെന്ന് പറയുന്നത് വളരെ മഹാനായിട്ടുള്ള ഒരാളാണ്. അതൊരു ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ് ആണ്, ഡോക്ടർ വില്ലാർഡ് വീഗൻ. അദ്ദേഹമാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അളക്കുന്ന ഇതിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോമീറ്ററിലാണ്. അദ്ദേഹം ചെയ്ത ഏറ്റവും ഒരു സ്കൾപ്ചറിന്റെ ഒരു അളവെന്ന് പറയുന്നത് 0.005 മൈക്രോമീറ്റർ വരെ ചെറിയ ചെറുതാണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഉണ്ടാക്കുന്നത് ലോഹത്തകിടുകൾ വെച്ച്, മണൽ പൂഴി മണല് വെച്ച്, നൈലോൺ നാരുകൾ വെച്ചൊക്കെയാണ്. ഇനി അതിലും വേറൊരു ഹൈലൈറ്റ്, ഇത് എന്ത് ടൂളുകൊണ്ടാണെന്ന് അറിയാമോ ഇത് ഉണ്ടാക്കുന്നത്? എന്ത്, ഇപ്പം അക്ഷയ് പറഞ്ഞു പെൻസിലിന്റെ
0: തുമ്പത്ത്,
1: നമുക്ക് വേണമെങ്കിൽ ആ പെൻസിൽ വെച്ചൊക്കെ ആയിരിക്കും, അങ്ങനെ
0: അതിലും ചെറിയൊരു സാധനം വെച്ചായിരിക്കും.
1: അപ്പൊ എന്താന്ന് ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണിലെ കൺപീലികൾ ഉപയോഗിച്ചൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്ന ടൂൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്.
0: ആക്ച്വലി നിത്യ എന്നെ കാണിച്ചിരുന്ന ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ സേഫ്റ്റി പിന്നിനകത്ത് വെച്ചേക്കുന്നത്, അപ്പൊ അതിനകത്ത് അത് കൊത്തി വെക്കുന്നതാണോ അതോ എങ്ങനെയാണ്? അത് അല്ല, ആക്ച്വലി കൺപീലി ഷാർപ്പ് അല്ലല്ലോ, അപ്പം എങ്ങനെയാണ്?
1: അത് വെച്ചൊരു ബ്രഷ് ഉണ്ടാക്കും. ആ ബ്രഷ് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് ആ പുള്ളി ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല, ആ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത്, പല ഇന്റർവ്യൂസും ഞാൻ കണ്ടപ്പോ അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഇല്ലേ, രണ്ട് ഹാർട്ട് ബീറ്റ്സ് കഴിഞ്ഞുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. ആ പൊസിഷൻ, ആ ഒരു ടൈമിലാണ് ആള് അതിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. എനിക്കത് പറഞ്ഞത് ഒട്ടും മനസ്സിലാവുന്നില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റിന്റെ ഇടയ്ക്കുള്ള ചെറിയ സൈലൻസിലാണ് അദ്ദേഹം അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത്രയും കോൺസെൻട്രേഷൻ വേണം, ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതങ്ങനെ ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഹാർഡ് വർക്കിന് എന്തെങ്കിലും പ്രശ്നം വരും. അത്രയും കോൺസെൻട്രേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്.
0: അപ്പൊ
1: മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ചെറിയ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കുന്ന ഒരാളെ കുറിച്ചും ആ രീതിയെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നത്.
0: ഓ ഗംഭീര കേട്ടോ, എന്തായാലും ആ ഇമേജ് നമ്മൾ ഈ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തേക്കുണ്ട്, ഓൾറെഡി നമ്മുടെ എഡിറ്റർ കൊടുക്കും. അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രയും ചെറിയ ആ ഒരു ആർട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു കാര്യം അല്ലേ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഈ സമയത്ത് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂർ കഴിയും തോറും ട്രാഫിക് കുറഞ്ഞു വരത്തേയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ അൺയൂഷ്വൽ ആയിട്ട് വരുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. Logat evidekkum ningalde sadharangal ethikkum ABC Cargo yude back to home express services lude. Call or WhatsApp 800-916 or visit abccargo.ae. TNC apply.
2: വെൽക്കം ബാക്ക് ഹോം, എഫ്എമ്മിലൊക്കെ സ്വാഗതം. നിത്യ വരവ് ഇന്ന് നമുക്ക് റിലീസാണ്. ഇന്ന് നമ്മുടെ സ്ക്രീനിംഗ് ഉള്ള ദിവസം കൂടെയാണ്.
3: ഇന്നലെ ആയിരുന്നു 16-ാം തീയതി ആയിരുന്നു റിലീസ്, ഇന്ന് നമ്മുടെ ഹോം സ്ക്രീനിംഗ്.
2: തീർച്ചയായിട്ടും. അപ്പൊ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പണ്ട് തൊട്ടേ കണ്ടു വളർന്നേക്കുന്ന ഷാജി കൈലാസ് ചിത്രങ്ങളുണ്ട് അല്ലെ. ഒരുപക്ഷെ ആക്ഷൻ ഹീറോസ് നമ്മുടെ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചേക്കുന്ന ഷാജി കൈലാസിന്റെ സിനിമകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടു വളർന്നേക്കുന്നത് അല്ലെ.
3: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. രഞ്ജി പണിക്കർ ഷാജി കൈലാസ് കൂട്ടുകെട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് നമ്മുടെ സുരേഷ് ഗോപി മാറ്റിയത്. അപ്പൊ ജോജുവിന് കൂടെ അങ്ങനെ ഒരു അവസരം വന്നാൽ എങ്ങനെയിരിക്കും?
2: ഓ, തീർച്ചയായിട്ടും. കാരണം ജോജു ആ ഒരു ലൈനിൽ വരുന്ന ആളുകളാണ്. കാരണം ജോജുവിന് നല്ല രീതിയിൽ ഹെവി ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ട് കഴിയുന്ന ഒരു ആളാണ്.
3: അപ്പൊ
2: മലയാള സിനിമയ്ക്ക് ആക്ഷന്റെ പുതിയൊരു തരം, ഇപ്പൊ പണ്ട് നസീർ കാലഘട്ടത്തിലൊക്കെ തന്നെ ആക്ഷൻ പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഒരു റിഫോംഡ് ആക്കിയിട്ടുള്ള ഒരു 90s കിഡ്സിന്റെ കാലത്ത് നോക്കിക്കഴിഞ്ഞ് ഞാനൊക്കെ കണ്ടു വളർന്നേക്കുന്ന ഷാജി കൈലാസിന്റെ രഞ്ജി പണിക്കറിന്റെ ആക്ഷൻ സിനിമകളാണ്.
3: അവർ ചേരുമ്പോഴായിരുന്നു ആക്ഷൻ അടിപൊളി മൂവീസ് ഉണ്ടായിട്ടുള്ളത്.
2: തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവായിട്ടാണ് ഈ ഒരു പടം നമ്മൾ കാണാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കാട്ടാളന് പൊറിഞ്ഞു പറയും ജോസ്, ഇതൊക്കെ ആ ഒരു ജോജുമറി, ഛേ ജോജുമറി, ജോജുവിനെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലേ.
3: പണി എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്, അതീന്നാണ് മനസ്സിലായത് ആൾക്ക് വേറൊരു മുഖം ഉണ്ടെന്നല്ലേ. ആക്ടിംഗിൽ ഈ ഒരു ലെവലിലേക്ക് നോക്കുമ്പോ എന്തായാലും വരവ് എങ്ങനെ ഉണ്ടാവും, അതൊരു ഒന്നൊന്നര വരവാണോ എന്നറിയാൻ
2: വേണ്ടി. ഇടിപ്പടമാണെന്നാണ് തോന്നുന്നത്.
3: ഷാജി കൈലാസ് ആകുമ്പോ ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ.
2: തീർച്ചയായിട്ടും.
3: വേറെ ഒരു ജോണലുള്ള സിനിമാസ് ഒന്നും ചെയ്തിട്ടില്ല.
2: അല്ല, ഇതിനകത്ത് പല ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന സ്റ്റൺസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയൊക്കെ തന്നെ ഭയങ്കര എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇന്ന് ഇതുമായിട്ട് തിയേറ്ററിൽ എത്തരത്തിലുള്ള രീതിയിലാണ് കാണാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ ഇതിനകത്ത് മുരളിഗോപി വളരെ നല്ലതായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡിഫൻഡർ കാറിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെങ്കിലും ബാബുരാജ്, ജോജു എല്ലാരും കൂടെ ചേരുന്ന ഒരു വൻ
3: സിനിമയാണ്. പിന്നെ എല്ലാരും കാത്തു കാത്തിരുന്നതാണ് മെയ് 1 ഇത് റിലീസ് ചെയ്യാനിരുന്നതാണ്. പേട്രിയോട്ടിന്റെ കൂടെ റിലീസ് ചെയ്യാനിരുന്നതാണ്. പിന്നെ നെരുങ്ങി നെരുങ്ങി നോക്കി സി, ഇന്നിപ്പോ ജൂലൈ 17. അപ്പോ ഇന്നായിരിക്കും അതിന്റെ ആ യോഗം അല്ലേ.
2: സാനിയുണ്ടോ?
3: സാനിയ മേബി,
2: നമ്മുടെ അർജുൻ അശോകും സാനിയായിട്ട് ബൈക്കിൽ പോകുന്ന ഒരു സീക്വൻസ്
3: പാട്ടിലാണോ
2: എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒറ്റ സീക്വൻസ് കണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ആക്ഷന്റെ ഈ സീക്വൻസ് ഒക്കെ ഞാൻ കാണുന്ന സമയത്ത് ജോജുവിനെ എവിടെയോ ലാലേട്ടന്റെ ഒരു ടച്ച് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബാബുരാജിനെ പിടിച്ചിട്ട് ഇരിക്കുന്ന
3: എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഈ കണ്ടു വളർന്നു എന്ന് പറയുമ്പോഴും കണ്ടു വളർന്നവരാണല്ലോ ജോജുവിനെ പോലെ. മനസ്സിൽ നിറയെ ലാലേട്ടന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ആ ഒരു ആക്ഷൻസ് മനസ്സിലുണ്ടാവും. എന്തായാലും എല്ലാ സംശയങ്ങളും മാറ്റിയെടുക്കാനായിട്ട് ഇന്നൊരു അവസരം ാണ്. വിജയികളായിട്ടുള്ള എല്ലാരെയും കൂട്ടി ഞങ്ങളും പോവാണ് സിനിമ.
2: തീർച്ചയായിട്ടും. എന്താണെങ്കിലും വൈകുന്നേരം നല്ല അടിപൊളി ഒരു ഇടിപ്പടം തന്നെ ആയിക്കിട്ട് നമ്മുടെ ഇന്നത്തെ ഈ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അടുത്തുള്ള തിയേറ്റർ ഹൗസിൽ പോയി കാണുക വരവ്, ദ കംപ്ലീറ്റ് ആക്ഷൻ ചിത്രം തന്നെയാണ്. എല്ലാവരെയും എനിക്ക് തോന്നുന്നു ആക്ഷൻസ് ഇഷ്ടപ്പെടുന്ന എല്ലാ ജോണർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും വരവ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന ഈ വീക്കെൻഡിൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: രക്ഷാപ്രവർത്തന കേസിൽ നടപടി വേഗത്തിലാക്കുന്നു. അജിത് കുമാറിൽ നിന്ന് വിശദീകരണം തേടും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23-ാണ് SIT സംഘം DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ KSU വീണ്ടും. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവച്ച് മുൻ KSU ഭാരവാഹി VD സതീശനെതിരെ വിമർശനം കടുപ്പിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിന്റേതാണ് പ്രതികരണം. VD സതീശൻ UDF പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് KSUക്കാർക്ക് പണ്ടേ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MP ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണമുന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി US വോട്ടർമാരുടെ രഹസ്യവിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. US തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 3 മണിയോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. 2 തവണ നീട്ടിവച്ച ശേഷമാണ് ഇന്ന് ഫലം വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലന്റ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേരിടാനൊരുങ്ങുന്ന സ്പാനിഷ് പടയ്ക്ക് നേരിയ ആശങ്ക. ലമീൻ യമാലിനും ഡിഫൻഡർ പെഡ്രോ പോറോയ്ക്കും നേരിയ പരിക്കുണ്ടെന്ന് സൂചന. ആദ്യ പരിശീലന സെഷനിൽ മറ്റ് കളിക്കാർക്കൊപ്പം പങ്കെടുക്കാതെ മാറി നിന്നാണ് ഇരുവരും പരിശീലനം നടത്തിയത്.

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal, ore oru swapnam. ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: Good morning. ഇപ്പോൾ സമയം 11:09.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across the east.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.

மீனா சண்முகம். மிட் மார்னிங் வித் நித்யா. ഗുഡ് മോർണിംഗ്, മിഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മിഡ് മോർണിംഗ് നിത്യയിലേക്ക്. ഇന്ന് നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സംസാരിച്ചത് ഇന്നലെ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർട്ട്ലി വെൽക്കം ചെയ്യാണ്. യെസ്, ഇന്ന് നമ്മൾ കേരളീയർക്ക് പ്രത്യേകിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. മോർണിംഗ് തന്നെ നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാ മലയാളികളും ഇന്ന് ഓർക്കുന്ന ദിവസം, കാരണം ചിങ്ങമാസത്തിന്റെ തലേ മാസം എന്നൊക്കെ പറയുമ്പോൾ പഞ്ഞമാസം എന്നൊക്കെ പറയപ്പെടും. പക്ഷേ അതൊന്നുമല്ല, എപ്പോഴും നമ്മൾ ആ ഒരു നെഗറ്റീവ് അതിന് കൊടുക്കുമ്പോഴും ഇതിന്റെ രാമായണ മാസം എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അല്ലേ. എന്തായാലും ശരി, രാമായണ ഈണങ്ങളുടെയും അകമ്പടിയോടെയൊക്കെ ഈ കർക്കിടക മാസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് എന്തായാലും മിഡ് മോർണിംഗ് ടൈമായി എങ്കിലും നമുക്ക് ഞാനിപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽ അങ്ങനെയുണ്ട്. എനിവേ, ഇന്ന് ഇറ്റ്സ് എ സീസൺ ഫോർ റിജുവിനേഷൻ ആൻഡ് വെൽനെസ്. അതാണ് നമ്മൾ ഈ ഒരു മാസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. മനസ്സിനെയും ശരീരത്തെയൊക്കെ ഒരുപോലെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ടൈമാണ് ഇത് ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ. എന്തായാലും നമുക്ക് വളരെ ഉഷാറോടുകൂടി തന്നെ ഈ മാസം ഇന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ കർക്കിടക വിശേഷങ്ങൾക്കൊക്കെ അപ്പുറം ഈ ജൂലൈ 17-ന് കുറച്ച് വേൾഡ് വൈഡ് എന്താ പറയുക സ്പെഷ്യാലിറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ ദിനമാണ്. എനിക്ക് കണ്ടപ്പോൾ ഒരു ഇത് കൊള്ളാലോ സംഭവം തോന്നി. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. ബട്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ലോകമെമ്പാടും ഈ ഹ്യൂമൻ റൈറ്റ്സിനെ സംരക്ഷിക്കാനും അനീതിക്കെതിരെ ശബ്ദം ഉയർത്താനും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമായിട്ട് നമുക്കിതിനെ കാണാം. അതുപോലെ ഇനി കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു വളരെ ായിട്ടുള്ള ഒരു മറ്റൊരു പ്രത്യേകത കൂടി ഈ ജൂലൈ 17-നുണ്ട്. ടുഡേ ഈസ് ഓൾസോ വേൾഡ് ഇമോജി ഡേ. നമുക്ക് ആർക്കെങ്കിലും ഇമോജി അയക്കാത്ത ഒരു ദിവസം ഉണ്ടോ? ആരെങ്കിലും ഉണ്ടായിരിക്കും അങ്ങനെ? ഇപ്പൊ വാട്സപ്പ് യൂസ് ചെയ്യാത്ത ആരുമില്ല അല്ലെ. അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇമോജി അയച്ച് നമുക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ജൂലൈ 17-ന് തന്നെ ഇതിനായിട്ടൊരു ഈ ഡേക്ക് വേണ്ടി തെരഞ്ഞെടുത്തതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫോണിലെ സ്റ്റാൻഡേർഡ് കലണ്ടർ ഇമോജിയിൽ കാണിക്കുന്ന ഒരു ഡേറ്റ് ആണ് ജൂലൈ 17 എന്ന് പറയുന്നത്. 2002 ആപ്പിൾ അവരുടെ ഇക്കാൽ ഡെസ്കോപ്പ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കലണ്ടർ ഇമോജിയിൽ ഇങ്ങനെ ഒരു ഡേറ്റ് വന്നത്. സോ പിന്നീട് 2014 ഇമോജി പീരിയയുടെ സ്ഥാപകനായിട്ടുള്ള ജേർമി ബർഗ് ആണ് ഈ ദിവസത്തെ വേൾഡ് ഇമോജി ഡേ ആയിട്ട് പ്രഖ്യാപിച്ചത്. എനിക്ക് ഒരു 4 മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇമോജി ഡേയെക്കുറിച്ച്. എന്നിട്ട് എനിക്കൊന്ന് ഓരോ ഇമോജി ഡേ എന്നും ഓരോ പുതിയ ഇമോജീസ് വരും തോന്നുന്നു. ഇന്നത്തെ എന്താണെന്നുള്ളത് പിന്നീട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഈ പറഞ്ഞ പോലെ യഥാർത്ഥ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് ഇമോജി മാറിക്കഴിഞ്ഞു അല്ലെ. ഇപ്പോൾ ഓൺലൈൻ കോൺവെർസേഷൻ, ഇമോഷൻസ്, നമ്മുടെ സ്നേഹം, നമ്മുടെ ലവ് ഒക്കെ പങ്കുവയ്ക്കാൻ ഇതൊക്കെ നമ്മളെ ഒരുപാട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കർക്കിടകത്തിന്റെ ആ ഒരു ട്രഡീഷണൽ വൈബും ഒപ്പം ഇന്റർനാഷണൽ ജസ്റ്റിസും ഇമോജികളുടെ കളർഫുൾ ലോഗോ ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ മിഡ് മോർണിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. നല്ലൊരു പാട്ടോടുകൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. കാത്തിരിക്കുക, കാതോർത്തിരിക്കുക. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഒൺലി ഓൺ ഹോം 90.2 FM. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ തന്നെ മെസ്സേജസ് അയച്ചു തുടങ്ങിക്കൊള്ളൂ, കാരണം നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ. വേറെ ഒന്നുമല്ല, ഓഗസ്റ്റ് 6 നമ്മുടെ സോലാർ സഫാരി ടൂസ് പോകുന്നു, സലാലയിലേക്കൊരു ട്രിപ്പ് പോകുന്ന കാര്യം നമ്മൾ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഹോം FM ലിസണേഴ്സിനും ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെരി വെരി സിമ്പിൾ ആണ്. ഒരാൾക്ക് 5 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. അതായത് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ചയാണ്, വൈകിട്ട് 4 o'clock നമ്മൾ ദുബായിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് മൺഡേ ഏർലി മോർണിംഗ് ഒരു 7 o'clock ആകുമ്പോഴേക്കും ദുബായിൽ തിരിച്ചെത്തും. നിങ്ങൾക്ക് സുഖമായിട്ട് ഓഫീസിലും പോവാം, എൻജോയ് ചെയ്യാം. ഇനിയിപ്പോൾ നാട്ടിലൊന്നും പോവാതെ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ട്, ലീവ് കിട്ടാത്തതിൻ്റെ കാര്യമോ. അപ്പോൾ 5 ദിവസത്തെ കാര്യമല്ലേ, നമുക്ക് നാടുപോലെ തന്നെ അത്ര അതിനേക്കാൾ ഒരു പക്ഷേ മനോഹാരിതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സലാല എന്ന് പറയുന്നത്. എപ്പോഴും ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നടക്കത്തില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾക്ക് ആ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. വേഗം തന്നെ ചെയ്യേണ്ട കാര്യം, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. സോലാർ സഫാരി ZOLA, സോലാർ സഫാരി SAFARI, സോലാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ആഡ് ചെയ്ത് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. മറക്കരുത്, ഇതൊരു നല്ല അടിപൊളി ട്രിപ്പായിരിക്കും. പിന്നെ അന്നേ ദിവസം അറ്റ് ദ സെയിം ടൈം, അന്നത്തെ സെയിം ഡേ ഒരു സെക്കൻഡ് ട്രിപ്പ് കൂടി അവർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ലേഡീസ് ഒള്ളി ട്രിപ്പ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർക്കും അവരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. ആ നമ്പർ ഞാനൊന്ന് പറഞ്ഞുതരാം. ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇനി ഇപ്പം നമ്മൾ ഈ ഗോൾഡൻ ചാൻസിൽ പോകുന്ന ആൾക്കാർക്ക് ഫാമിലി ഉണ്ട്, അവരെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക. ബാക്കിയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് കൃത്യമായിട്ട് ആ ഒരു ട്രിപ്പിൽ പങ്കുചേരാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്തോളൂ, 0544552199. ഒന്നുകൂടെ പറയാം, 0544552199 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. അപ്പോൾ സോലാർ സഫാരി ടൂസിൻ്റെ ഭാഗമാകാൻ, ആ ട്രാവലിൻ്റെ ആ ഒരു ട്രിപ്പിൻ്റെ ഭാഗമാകാൻ റെഡി ആയിക്കോ. ഇനി നമ്മൾ നേരെ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഈ ഷെർലക് ഹോംസ് കഥകളോ അല്ലെങ്കിൽ നമ്മുടെ ബാലരമയിലെ സൂത്രൻ ആൻഡ് ഷേരുവിനെ ഒക്കെ ഓർമ്മയില്ലേ. എനിക്ക് പെട്ടെന്ന് ഈ ഡിറ്റക്റ്റീവ്സ് അല്ലെങ്കിൽ പോലും നമ്മുടെ ആ സിനിമയുടെ പേര് പറഞ്ഞില്ല, അപ്പക്കുട്ടനെ ഓർമ്മയില്ലേ, ജഗദീഷ് ചെയ്ത ക്യാരക്ടർ, ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു മാത്രം നിന്ന് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നൊരു സ്വഭാവം. പിന്നെ അതുപോലെ കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലുകൾ അല്ലേ, ഡിറ്റക്റ്റീവ് പുഷ്പരാജ്, അങ്ങനെയൊക്കെ തുടങ്ങി കുറേ കാര്യങ്ങൾ. ഒരു ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഓർക്കാൻ കാര്യങ്ങൾ, മീൻസ് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും. ആ ഒരു CID കളിച്ച് നടന്ന ആവേശം അല്ലേ, ശരിക്കും അതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തേക്കാം. നമ്മളിങ്ങനെ കഥകളിൽ മാത്രം വായിച്ച ആ ഒരു അഡ്വെഞ്ചർ ഇപ്പോൾ എന്താ പറയുക, യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദുബായ് പോലീസ്. യെസ് നമ്മുടെ കുട്ടികൾക്കായിട്ടൊരു കിരിലൻ CID ട്രെയിനിങ് പ്രോഗ്രാം ദുബായിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്യൂച്ചർ ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഭാവിയിലെ എന്താ രാജ്യാന്തര കുറ്റാന്വേഷകൻ എന്നാണ് ഈ ഒരു പദ്ധതിക്ക് അവർ പേരിട്ടിരിക്കുന്നത്. കൊള്ളാല്ലേ, കുട്ടികളെ ആരെയും വിടുന്നില്ല, എല്ലാ ആൾക്കാർക്കും പറ്റിയ കാര്യങ്ങൾ നമ്മുടെ UAE ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം കുഞ്ഞുങ്ങളെയും വിട്ടു കളഞ്ഞില്ല അവർ, കാരണം ഇപ്പം എന്തായാലും വെക്കേഷൻ ടൈം അല്ലേ, സ്കൂളിലും പോകണ്ട, വീട്ടിൽ ഇപ്പം നാട്ടിൽ പോവാത്ത കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്, വെക്കേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി അവർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഫ്യൂച്ചർ ഡിറ്റക്റ്റീവ് അതായത് ഭാവിയിലെ രാജ്യാന്തര കുറ്റാന്വേഷകൻ എന്നുള്ളത്. അപ്പം സ്കൂൾ അവധിക്കാലത്ത് കുട്ടികളുടെ ചിന്തകളെയും അവരുടെ ആ ടൈമിനെയൊക്കെ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒപ്പം അവർക്ക് എന്താ പറയുക, ഉയർന്ന അവസരബോധമുള്ള അല്ലെങ്കിൽ എന്താ പറയുക, യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതും, കൃത്യമായിട്ടൊരു അവയർനെസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി വളരുമ്പോഴാണ് അവർക്ക് തീർച്ചയായിട്ടും സ്കൂളിലാണെങ്കിലും ഇൻ ഫ്യൂച്ചറാണെങ്കിലും അവർക്ക് ശോഭിക്കാൻ സാധിക്കുക അല്ലേ. അപ്പോൾ ഈ ഒരു ക്യാമ്പിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനും ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്റി നാർക്കോട്ടിക്സിന്റെയും കീഴിലുള്ള ഹിമയ ഇന്റർനാഷണൽ സെന്ററും ചേർന്നാണ് 4 ദിവസത്തെ ഈ ഒരു ട്രെയിനിങ് സംഘടിപ്പിച്ചേക്കുന്നത്. ഔർ സമ്മർ ഈസ് സേഫ് ഹാപ്പി ഇന്നൊവേറ്റീവ് ആൻഡ് ലീഡിംഗ് എന്നൊരു തീമിലാണ് ഈ ഒരു ക്യാമ്പ് അവർ ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ കുട്ടികൾ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് 11 മുതൽ 14 വയസ്സുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് അവർ ഈ ഒരു കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ വെറുതെ ക്ലാസ്സിൽ മാത്രമല്ല, പകരം കുട്ടികൾക്ക് ഒരുപാട് ഫീൽഡ് വിസിറ്റും സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയ പ്രായം മുതൽ തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ, അത് തടയുന്നതിൽ അവരുടെ പങ്ക് ലക്ഷ്യമിട്ടും ഒക്കെയാണ് ഈ ഒരു കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് മീൻസ് ആ ഒരു കുട്ടികൾ ആരെങ്കിലും ഇപ്പം നമ്മളെ ആരെങ്കിലും കേൾക്കുന്നുണ്ട്, മലയാളി കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പാരൻസ് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കും. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും അനുഭവം ഉണ്ടെങ്കിൽ അത് പറയുമ്പോൾ നമുക്കും സന്തോഷമാണ്. സോ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. ഈ ഒരു വെക്കേഷൻ അവർക്ക് കുറച്ചുകൂടെ ഒരു പ്രൊഡക്റ്റീവായിട്ട് തോന്നിയെങ്കിൽ അത് നല്ല കാര്യമല്ലേ. നാട്ടിൽ പോയില്ല എങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ അവർക്ക് പങ്കുചേരാൻ പറ്റിയല്ലോ. യെസ്, അപ്പം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണം. അടുത്തൊരു ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു കിടലൻ തമിഴ് പാട്ട് തന്നെ വേണം അല്ലേ. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അങ്ങനെ ഒരു പാട്ട് തന്നെയാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. രാവിലെ കേട്ടിരുന്നു, രാവിലെ അല്ല, എന്താണ് എന്താണെന്ന് എനിക്കൊരു മനസ്സിലാവുന്നുമില്ല. പേരൊന്നും വെച്ചിട്ടില്ല. തള്ളരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്താ തള്ളിയത്? ഉള്ള കാര്യമല്ലേ പറഞ്ഞുള്ളൂ. തള്ളരുതെന്നൊക്കെ എനിക്ക് ചിരി വരും. നമ്മൾ തള്ളാറില്ല. ഹായ്. ഓക്കെ, എനിവേ, എന്തായാലും നമ്മുടെയൊക്കെ ഒരു മൂവി ഡീറ്റെയിൽസിലേക്ക് പോവാം. അയ്യോ, അതിനു മുമ്പ് വീണ്ടും ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു നമ്മുടെ സോളാർ സഫാരി ടൂസിൻ്റെ കാര്യം. ആക്ച്വലി സോളാർ സഫാരി ടൂസ് പോകുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ഓഗസ്റ്റ് 6-ാം തീയതി നമ്മുടെ സലാലയിലേക്ക്, ഒമാനിലെ സലാലയിലേക്ക് ഒരു ടൂർ പോകുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കൊരു വലിയ അവസരമുണ്ട് കേട്ടോ. ആ അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോളാർ സഫാരി നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് ആ ഒരു ഗോൾഡൻ ചാൻസ് ഉള്ളത്. ഓഗസ്റ്റ് 6-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെടുന്ന നമ്മുടെ സലാല ട്രിപ്പിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് ആ ഒരു ടീമിന്റെ കൂടെ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയമുണ്ട്. 5 ദിവസത്തെ ട്രിപ്പാണ്. നാട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഇവിടെ തന്നെയുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് പോയിട്ട് തിരിച്ചു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും, എല്ലാ അടിപൊളിയായിട്ട് പോയിട്ട് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന നമ്പറിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത ഫോർമാലിറ്റീസ് അനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അതും ചെറിയ പൈസയ്ക്കാണ് കേട്ടോ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുക. 0545251999 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട്, നിങ്ങളുടെ എല്ലാ ഒരാൾക്കാണ് ഈ ഒരു അവസരമുള്ളത്. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ 11:45 ഒരു വിശേഷം പറയാനിരിക്കായിരുന്നു. ഇനിയിപ്പോൾ ടൈമില്ല, നമുക്ക് എവർഗ്രീൻ ഹിറ്റിലേക്ക് പോകാനുള്ള ടൈമായി കഴിഞ്ഞു. എൻജോയ് ദ സോങ്. അതോടൊപ്പം മറക്കണ്ട, നിങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഹോം സ്പേസ് സോളാർ സഫാരി സ്പേസ് നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. തിരഞ്ഞെടുക്കുന്നവരിൽ നിന്നും ഒരാൾക്കാണ് ആ ഒരു ഗോൾഡൻ ചാൻസ് ഉള്ളത്. ഓഗസ്റ്റ് 6-ന് സോളാർ സഫാരി ടൂസ് ഇവിടുന്ന് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് സലാലയിലേക്ക്. അപ്പോൾ ഹോം എഫ് എം ലിസണേഴ്സിൽ നിന്നും ഒരാൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ പോയി തിരികെ എത്താനുള്ള സൗകര്യമാണ് ആ ഒരു ട്രിപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ വേഗം ആയിക്കോട്ടെ, മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കും.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನಂ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ ದಿವಿ ಧಿಕ್ಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ. ನಮಸ್ಕಾರಂ. ಹೋಮ್ 92.2 FM ವಾರ್ತೆಗಳುಮಾಯಿ ಮಿನಿ ಪದ್ಮ. ಯುಎಇ ಅಡಕಮುಳ್ಳ ಗಲ್ಫ್ ರಾಜ್ಯಗಳಲ್ಲಿ ಇಂಡ್ಯ ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನತಿನುಳ್ಳ ಪುದಿಯ ಕರಾರ್ ರದ್ದಾಕಿಯ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ ದಿವಿ ಧಿಕ್ಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ. ಯುಎಇ, ಕುವೈಟ್, ಸಿಂಗಪೂರ್, ಆಸ್ಟ್ರೇಲಿಯ ರಾಜ್ಯಗಳಲ್ಲಿ ಪುದುದಾಯಿ ಚುಮತಲೇಲ್ಪಿಸ ಕಂಪನಿಗಳುಡೆ ಕರಾರ್ ರದ್ದಾಕಿಕೊಂಡುಳ್ಳ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ ದಿವಿ ಧಿಕ್ಕಿದ್ರೆಯಾಣ ಕೇಂದ್ರಂ ಸುಪ್ರೀಂಕೋರ್ಟಿಯೆ ಸಮೀಪಿಸದ. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വീസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23 SIT സംഘം DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ KSU വീണ്ടും. VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവച്ച് മുൻ KSU ഭാരവാഹി VD സതീശനെതിരെ വിമർശനം കടുപ്പിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിന്റേതാണ് പ്രതികരണം. VD സതീശൻ UDF പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് KSUക്കാർക്ക് പണ്ടേ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MP ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6 ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6 ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 3 മണിയോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. 2 തവണ നീട്ടിവച്ച ശേഷമാണ് ഇന്ന് ഫലം വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് പങ്കെടുക്കരുതെന്ന DGP സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 1 മാസത്തേക്കാണ് സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലന്റ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai 39 degrees Celsius, humidity 42%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ അടുത്ത മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ആദ്യം കേട്ട പാട്ട് ഈ ശിശിരകാലം, ഈ ശിശിരകാലം എനിക്ക് പാടാൻ അറിഞ്ഞൂടാ പാട്ട്, അതുകൊണ്ട് ഞാൻ കുളമാക്കുന്നില്ല. എനിവേ, എന്തായാലും ജേക്കബിൻ്റെ സ്വർഗരാജ് എന്ന സിനിമ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല അല്ലേ. എനിക്ക് തോന്നുന്നു യുഎയിൽ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് ചെയ്ത സിനിമകളിൽ എനിക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. അത്തരത്തിൽ മറ്റു സിനിമകളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഒന്ന് മെസ്സേജ് അയക്കാമോ? മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്ന, യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഹോം 92.2 FM അതോടൊപ്പം സോളാർ സഫാരി ടൂസും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു കോൺടെസ്റ്റിലേക്ക് ഭാഗമാകാൻ നിങ്ങൾക്കും അവസരമുണ്ട്. സോ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സോളാർ സഫാരി ടൂസ് ഓഗസ്റ്റ് 6 ദുബായിൽ നിന്നും പോകുന്നൊരു ട്രിപ്പുണ്ട്. സലാലയിലേക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ പോറ്റമ്മനാട് പെറ്റമ്മനാടെന്നൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും ഈ ഒരു GCC കൺട്രീസിൽ നമ്മുടെ നാടിൻ്റെ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായിട്ട് അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നാടുണ്ട്. ആ നാട് കാണാൻ പോകാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഫാമിലിനെയും കൂട്ടി നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒമാനിലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകാൻ പറ്റാത്ത ആൾക്കാരും ഒക്കെ ഒരുപാട് പേര് കാണാം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ. നമ്മുടെ നാട്ടിൽ മൂന്നാറും അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ, നെല്ലിയാമ്പതി പോലുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ, ഇടുക്കി. അപ്പൊ ഇവിടെയൊക്കെ പോകാൻ നമ്മൾ നാട്ടിൽ, നമ്മുടെ സ്വന്തം നാടാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പോവാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് എന്നെ പോലെ. ഞാൻ ഇതുവരെ എവിടെയെങ്കിലും പോയിട്ടില്ല കേട്ടോ. മൂന്നാർ, വണ്ടാനം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ജീവിതത്തിലെ ചില തിരക്കുകളിലേക്കോ അല്ലെങ്കിൽ ജോലി തിരക്കുകളിലേക്കോ ഒക്കെ പോയപ്പോൾ പലപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും സഞ്ചാരികൾ അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ് ഇവരുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്കിട്ട് ഓടുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. വേറെ നാടുകളൊക്കെ പോയി, സ്വിറ്റ്സർലൻഡ് പോലെ, തായ്ലൻഡ്, ശ്രീലങ്ക ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ സ്വന്തം നാട്ടിൽ മൂന്നാറിലോ ഇങ്ങനെയുള്ളടത്ത് പോകാൻ പറ്റായിക എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യം തന്നെയാണ്. സോ ഇത് നിങ്ങൾക്കൊരു റൈറ്റ്, എന്താ പറയുക, ഒരു ഒരു അവസരമായിട്ട് എടുക്കുക. തീർച്ചയായിട്ടും ഈ കിട്ടുന്ന അവസരം ഒരു രൂപ പോലും ചിലവാക്കാതെ സോളാർ സഫാരി ടൂസ് നിങ്ങളെ ഓഗസ്റ്റ് 6 ദുബായിൽ നിന്ന് വൈകിട്ട് 4 മുതൽ 5 വരെ ടൈമിൽ നിങ്ങളെ പിക്ക് ചെയ്യുന്നു. അത് അന്ന് മുതൽ നമ്മൾ തിങ്കളാഴ്ച വരെ, അതായത് ഓഗസ്റ്റ് 6 എന്ന് പറഞ്ഞ വ്യാഴാഴ്ചയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ഓ മൈ ഗോഡ്, 5 അടിച്ചു പൊളിച്ച് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. സി, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ? ഈ ഒരു ടെൻഷനിൽ നിന്നും പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു കിടക്കണ്ടേ? നമുക്ക് പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ വേണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയായി നല്ല സൗഹൃദങ്ങൾ അന്വേഷിച്ചൊക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് പീസ്ഫുൾ ആയിട്ടൊന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന, വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തില്, ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കുക. തീർച്ചയായിട്ടും സോളാർ സഫാരി ടൂസിനൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഹോം എഫ്എമ്മിന് ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നിങ്ങൾ പോ, അടിച്ച് പൊളിക്കേ. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം, 5 ട്രിപ്പിന് 1 പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് പോയിട്ട് തിരിച്ചു വരാനുള്ള ഈ അവസരം നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, ദെൻ സോളാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി. ഈ ഒരു ഫോർമാറ്റിൽ കൃത്യമായിട്ട് വരുന്ന മെസ്സേജസിൽ നിന്ന് മാത്രം ആയിരിക്കും ഞാൻ വിന്നേഴ്സിന്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയും ഒരുപാട് നമ്മൾ സോളാർ സഫാരിയുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോളാർ സഫാരി നിങ്ങളുടെ പേര്, എന്നിട്ട് മെസ്സേജ് അയക്കുക നമ്മുടെ നമ്പറിലേക്ക് 0585829220. ഒന്നുകൂടെ പറയാം, ഹോം എന്ന് ടൈപ്പ് ചെയ്ത് സോളാർ സഫാരി നിങ്ങളുടെ പേര് ചേർത്ത് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആരാണെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഓക്കെ, വ്യാഴാഴ്ച

0: ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത്, വെള്ളിയും കൂടെ ഒരു ലീവ് എടുത്ത്, ശനിയും ഞായറും ഇത്രയും ദിവസങ്ങൾ എൻജോയ് ചെയ്ത് തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ഒരു ഒന്നര ദിവസത്തെ ലീവ് മാത്രം മതിയായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ ആഗ്രഹമുള്ളവർ മാത്രമേ മെസ്സേജ് അയക്കാവേ. കാരണം ഒന്നും നോക്കാതെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് അയ്യോ എനിക്ക് ലീവ് കിട്ടില്ല, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കാൻ, മീൻസ് അതിനുള്ള നിവൃത്തി, മീൻസ് ലീവൊക്കെ കിട്ടി ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം ഇതിനുവേണ്ടി തയ്യാറാവുക. ഇൻകേസ് ഇതെല്ലാം ശരിയായിട്ട് അയ്യോ എൻ്റെ ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നുള്ള എക്സ്ക്യൂസസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഐ ആം റെഡി എന്ന് കരുതുന്നവർക്ക് മെസ്സേജ് അയക്കാം. ഒന്നും കൂടെ പറയാം, ഹോം സോല സഫാരി നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി എന്താ പറയുക, ഇതിനെക്കുറിച്ച് അന്നത്തെ ദിവസം തന്നെ ഒരു ലേഡീസ് ഒല്ലി ട്രിപ്പ് പോകുന്നുണ്ട്, അതേ സെയിം ട്രിപ്പിന്റെ കൂടെ തന്നെ വേറൊരു ബസ്സിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ബസ്സിൽ പോകാൻ, അതായത് ലേഡീസ് ഒള്ളി ട്രിപ്പിൽ പോകാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ കൂടി ഇനിയും പോകാൻ ജോയിൻ ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ സോല സഫാരിയുടെ ട്രിപ്പുകളെ കുറിച്ച് അറിയാനും, സഫാരി മീൻസ് സോറി നമ്മുടെ സലാല ട്രിപ്പിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. 0544-551-999 ഇതിന്റെ മെനഞ്ഞാൽ നടന്ന ഇന്റർവ്യൂ കേട്ടാൽ മനസ്സിലാവും അത്രയ്ക്കും ചെറിയ പൈസയ്ക്കാണ് നിങ്ങൾ പോയിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്ര ഒരു വലിയ പ്രശ്നമാകുന്നില്ല, എൻജോയ് ദി ട്രിപ്പ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫേസ്റ്റ് സോങ്ങിലേക്ക് പോകാം, ട്രെൻഡിങ് സോങ്ങിലേക്കാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറാണ്, അല്ലെ അദ്ദേഹത്തിന് എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്നു. എനിവേ, അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
1: Trending song of the hour. Arra ka jan

മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ

കർവിന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കർവ് മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് since 1982.

0: Mid Morning with Nitya.
1: നല്ലൊരു പാട്ടായിരുന്നു അല്ലേ? ഞാൻ ആ സമയത്ത് ആ പാട്ട് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു പാട്ട്, വിണ്ണയിത്താണ്ടി വരുവായ എന്നുള്ള സിനിമയിലൊരു പാട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നു. എനി വേ, നമ്മൾ വീണ്ടും നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ, കുറേ നേരമായിട്ട് അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താ നിത്യ, വൈ, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറയാത്തതെന്നൊക്കെ. എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ്റെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ്. ദ ഒഡീസി എന്നൊരു ഇതിഹാസ ഗ്രീക്ക്, ഐ മീൻ സോറി, ദ ഒഡീസി എന്നുള്ള ഗ്രീക്ക് പുരാണത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു മൂവിയാണ്. നോളൻ ഒരുക്കിയ ഒരു സിനിമയെക്കുറിച്ചുള്ള ആദ്യ റിവ്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ കണ്ടിറങ്ങിയ ആൾക്കാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തിയേറ്ററിൽ തന്നെ കണ്ടു തീർക്കേണ്ട ഒരു ഒന്നൊന്നര വിഷ്വൽ ട്രീറ്റ് ആണ് എന്നുള്ളതാണ്. ആ ഒരു വലിയ ക്യാൻവാസിൽ നോളൻ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമ തരുന്ന ഒരു തിയേറ്റർ ഫീൽ, ഒരു അനുഭവം ശരിക്കും മൈൻഡ് ബ്ലോയിങ് ആണെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. സോ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ഇതൊരു ഒരു ഒരു നോർമൽ വാർ മൂവിയോ അല്ലെങ്കിൽ വെറുതെ ചോര ചുറ്റുന്ന കുറേ ഫൈറ്റ് സീനുകളൊക്കെ പ്രതീക്ഷിച്ച് ആരും ഈ നോളൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കരുത്. കാരണം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനുഷ്യൻ്റെ മനസ്സിലെ ആകുലതകളും വൈകാരികമായിട്ടുള്ള യാത്രകളും ഒക്കെയാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഇത്താക്കയിലെ രാജാവായിട്ടുള്ള ഒഡീസിയസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വളരെ ദീർഘവും വളരെ എന്താ പറയുക, വളരെ ദുർഘടവുമായിട്ടുള്ള മടക്കയാത്രയാണ് ആക്ച്വലി ഈ സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റ് ഡാമനാണ് നോളൻ്റെ ഒഡീസിയസ് ആയിട്ട് വേഷമിട്ടിരിക്കുന്നത്. സോറി കേട്ടോ, എൻ്റെ പേര് എപ്പോഴും തന്നെ ഒഡീസിയസ്, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ പേര്. എനിവേ, എന്നാലും അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ശരിക്കും ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് കേൾക്കുന്ന ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്. എനിവേ, ഒപ്പം ആൻ ഹാത്ത്വേ, ടോം ഹോളൻഡ്, അതുപോലെ റോബർട്ട് പാറ്റിൻസൺ, ഇവരെ പോലുള്ള വമ്പൻ താരനിരയും ഈ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കംപ്ലീറ്റ്ലി ഐമാക്സ് ക്യാമറയിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതും സാധാരണ ക്യാമറയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഐമാക്സ് 70mm ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഈ വിഷ്വൽസ് ഒക്കെ അവർ പകർത്തിയെടുത്തിട്ടുള്ളത്. സൂം ലെൻസ് പോലും ഇല്ലാതെ എന്താ പറയുക, അവർ ഈ ഭീമൻ ക്യാമറ വെച്ചൊരു ക്ലോസപ്പ് ഷോട്ട് എടുക്കാൻ പോലും 6-7 ആളുകൾ ചേർന്നാണിത് താങ്ങി പിടിച്ചിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ നോളൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. യെസ്, വിഷ്വൽസ് പോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ആ ഒരു എന്താ പറയുക, കടലിരമ്പവും ഭീകര ജീവിയുടെ അലർച്ചയും ഒക്കെ തിയേറ്റർ സീറ്റിലിരിക്കുന്ന പ്രേക്ഷകരെ വിറപ്പിച്ചു കളയുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ കേട്ട് വായിച്ചപ്പോൾ തോന്നിയത് കേട്ടോ. അത്രയും മികച്ചൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇതിലൂടെ കിട്ടുന്നത്. അപ്പം നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു കിരിലൻ മാസ്റ്റർ പീസ് തന്നെയാണ് ഈ സിനിമ എന്നാണ് ആദ്യ റിവ്യൂസ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നോളൻ്റെ ആരാധകർ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോ. അപ്പോൾ ഈ സിനിമ വിശേഷത്തോടൊപ്പം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകുന്ന ഒരു തമിഴ് ഹിറ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോഴും മറക്കണ്ട, സലാലയിലേക്ക് പോകാനുള്ള ഈ വമ്പൻ അവസരം നിങ്ങൾ എന്തായാലും വെറുതെ കളയരുത്. ബിക്കോസ് നമ്മുടെ സോലാർ സഫാരി ടൂസ് ആണ് ഈ ഒരു അവസരം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഹോം എഫ് എം ലിസണേഴ്സിൽ നിന്നും ഒരു ഭാഗ്യവാനല്ലെങ്കിൽ ഒരു ഭാഗ്യവതിക്കാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് സലാല പോയി വിസിറ്റ് ചെയ്ത് 5 ദിവസത്തെ ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ച് തിരിച്ചു വരാനുള്ള അവസരമുള്ളത്. ഓഗസ്റ്റ് 6th എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ഈവനിങ് ഒരു 4-5 ടൈമിൽ, ഒരു ഹാഫ് ഡേ പോലും എടുക്കണ്ട, നമ്മൾ റെഡിയായിട്ട് ഓഫീസിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോകാവുന്നേ ഉള്ളൂ. ഒരു 5 o'clock ആയിരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവർക്ക് ആക്ച്വലി ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അലയിലുള്ളവരോ അല്ലെങ്കിൽ ഷാർജയിലുള്ളവരോ അബുദാബിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഈ പോയിന്റ്സിൽ നിന്നൊക്കെ അവർ ആൾക്കാരെയൊക്കെ മീൻസ് അവിടെയൊക്കെ അവർക്ക് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വന്ന് പോലും ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. സോ അവിടെയുള്ള ആൾക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതിന് വലിയ അവസരമല്ലേ. നമ്മൾ വെറുതെ ഒന്നും ചെയ്യേണ്ട, ഡ്രസ്സ് 5 ദിവസത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെങ്കിൽ പോയാൽ മതി. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ആ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഉള്ളൊരു അസുലഭ അവസരമായിട്ട് ഇനി ആരും കൊണ്ടുപോകുന്നില്ല. ഫ്രണ്ട്സുമായിട്ട് പോകാനാണെങ്കിലും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കും പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടാണ് ഞാൻ നേരത്തെ നമ്പർ പറഞ്ഞു. ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറഞ്ഞത് 0544-555-21999. അതായത് ഞാൻ റെഡിയാണ്, ഞാൻ പോകാം എന്ന് തീരുമാനിച്ച് മെസ്സേജ് അയക്കുന്ന ആൾക്കാർ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ടതില്ല. നിങ്ങളുടെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകണമെന്നുള്ളവർക്ക് വിളിക്കാം. ഇനി കംപ്ലീറ്റ്ലി ലേഡീസ് ഓൺലി ഓൺലി ട്രിപ്പിലും അന്നത്തെ ദിവസം പോകുന്നുണ്ട് ഓഗസ്റ്റ് 6th. അതിൽ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർക്കും ഈ നമ്പറിലേക്ക് വിളിക്കാം, 0544-555-21999 എന്ന നമ്പറിലേക്ക്. 5 ദിവസത്തെ ട്രിപ്പാണേ, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒരാൾ സെലക്ട് ചെയ്യുന്ന ഭാഗ്യവാനോ അല്ലെങ്കിൽ ഭാഗ്യവതിക്കോ മാത്രം. അപ്പോൾ അവർക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹോം, എന്തിനും ആദ്യം നമ്മുടെ ഹോം വേണമല്ലോ. ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് ചേർക്കുക, ദെൻ സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കൂ. നമുക്ക് അടുത്ത ഒരു തമിഴ് ഹിറ്റ് കേട്ടതിന് ശേഷം തിരികെ എത്താം. അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ പറഞ്ഞേലേ ഉള്ളൂ വിനയ് താണ്ടി വരുവായ പാട്ട്. ഏ താങ്ക്സ് ടു ഷീബ, സാള് നാട്ടിൽ പോയെങ്കിലും ആള് കണ്ടോ പാട്ടൊക്കെ എന്റെ മനസ്സറിഞ്ഞ് പ്ലേ. ഇതെന്തോ മെന്റലിസ്റ്റിന്റെ കളിയാണെന്ന് തോന്നുന്നല്ലേ. സാധാരണ നമ്മുടെ മെന്റലിസ്റ്റ് കഴിഞ്ഞ ദിവസം ടെക്സ്മാനിയ 2.0 നമ്മുടെ ഫാസിൽ ബഷീർ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മാസം മുമ്പ് ചെയ്തു വെച്ചിരുന്ന കാര്യമാണ് പിന്നീട് വന്നപ്പോൾ ആ ഷോയിൽ കാണിച്ചത്. അതുപോലെ ഞാൻ മനസ്സിൽ എപ്പോഴോ വിചാരിച്ച കാര്യം ഇതാ അടുത്ത പാട്ടായിട്ട് വരുന്നു, തമിഴ് ഹിറ്റ് ഓഫ് ദി ഓൾ.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nitya.
1: എന്നാലും നേരത്തെ ആ കോയിൻസിഡൻസിനെ കുറിച്ചാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും ആ ലോഗിലേക്ക് നോക്കിയിട്ടേയില്ല, എന്നിട്ടും വിണ്ണയി താണ്ടി വരുവായ. ഓ മൈ ഗോഡ്! അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തത്, എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ സ്റ്റോറി ആയിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് വിണ്ണയി താണ്ടി വരുവായ എന്ന സിനിമയിലെ പാട്ടങ്ങോട് ഇട്ടു. ഓ പെണ്ണെ, ഓ മേന പെണ്ണെ, യെസ്. അപ്പോൾ എന്തായാലും സോളോ സഫാരി ടൂസിൻ്റെ നമ്മുടെ സലാല ട്രിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആരൊക്കെയാണ് ഉള്ളത്? യെസ്, എന്തായാലും ശരി, ഇപ്പോൾ ഭാഗ്യവാനാണെങ്കിലും ഭാഗ്യവതിയാണെങ്കിലും ഒരാൾക്ക് ആ അവസരമുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് വരാനുള്ള ഒരു അവസരം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത ഓഗസ്റ്റ് 6th അല്ലേ, നമുക്ക് നേരത്തെയൊക്കെ പ്ലാൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതും ഒരു രൂപ പോലും മുടക്കാതെ വെറുതെ തോളിൽ ബാഗും തൂക്കി 5 ദിവസം അടിച്ചങ്ങോട്ട് പൊളിച്ചേക്ക്. ദാറ്റ്സ് ഓൾ. ഒറ്റ ദിവസത്തെ ലീവിൻ്റെ കാര്യം വരത്തുള്ളൂ, ഫ്രൈഡേ മാത്രമേ വരുള്ളൂ. കാരണം നമുക്ക് ഓഗസ്റ്റ് 6th എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴായിരിക്കും ദുബായിൽ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്യുന്നത്. സോ ഇനി അബുദാബിയിലോ അലൈനിലോ അല്ലെങ്കിൽ ഷാർജയിലോ ഉള്ളവരാണെങ്കിൽ പോലും അവിടെയും അവർക്ക് സ്റ്റോപ്സ് ഉണ്ട്, അവിടെ വന്ന് വേണമെങ്കിൽ നിങ്ങളെ പിക്ക് ചെയ്യും. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ട്, 2-3 പേര് ഒരുമിച്ച് പോകാനാണെങ്കിൽ പോലും ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ കേട്ടോ. ഇതൊരു നല്ല അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്ക് ആ ടൈമിൽ ഞാൻ ഫ്രീ അല്ല, അല്ലെങ്കിൽ ഞാനെങ്കിലും ജോയിൻ ചെയ്തേനെ. ബട്ട് ഇനിയും എന്തായാലും സോളോ സഫാരി ടൂസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്ലാൻസൊക്കെ ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് അവർ നല്ല സൂപ്പറായിട്ട് എത്ര കാലമായിട്ട് അവരുള്ളതാണ്. സോ അത്രയും നല്ല രീതിയിലൊരു സർവീസാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഭാഗ്യവാൻ്റെ കൂടെയോ ഭാഗ്യവതിയുടെ കൂടെ ജോയിൻ ചെയ്യണോ, യെസ്, അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, 0544551999 എന്ന നമ്പറിലേക്ക്. ഓക്കെ, ഇനി ആ നമ്പർ വേണം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയേണ്ട നമ്പർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ നമ്പർ അറിയാലോ. അപ്പോൾ ഫ്രീ ആയിട്ട് ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അയക്കുന്ന എല്ലാവരുടെ പേരുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒരാൾക്കായിരിക്കും അവർ ഭാഗ്യം കിട്ടുന്നത് കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർപ്പിക്കുകയാണ്, ഞാൻ പറയുന്നത് കൊണ്ട് ജസ്റ്റ് മെസ്സേജ് അയച്ച് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ, വെരി സിമ്പിൾ. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഓഗസ്റ്റ് 6th ആണ്, പ്ലാൻ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ പോലും 1 ദിവസത്തെ ലീവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ട് അവരെ കൂടെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ. അവരും കുഴപ്പമില്ല, അവർ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയാലും കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയാകുമ്പോൾ ഓക്കെ, ഐ എം റെഡി ഫോർ ദ ട്രിപ്പ് എന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. കാരണം ലാസ്റ്റ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ട് പിന്നെ വേറൊരാളിലേക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ഓണർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയ്യോ എനിക്ക് പറ്റില്ല, അയ്യോ എൻ്റെ ഫാമിലി വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ലീവ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറരുത്. നമ്മൾ റെഡി ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പോൾ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220. നിങ്ങളെ കാത്തൊരു അടിപൊളി എവർഗ്രീൻ ഹിറ്റ് ഇതാ കാത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീക്കെൻഡ് എപ്പിസോഡ് തുടരുകയാണ്. അതുപോലെ മലയാളി ഡയലി 2 ദിവസവും ബിസിയൊക്കെ ആയതുകൊണ്ട് കുറേ പാട്ട് കേട്ടിരുന്നു. ഇന്ന് നമുക്ക് വർത്താനമൊക്കെ പറഞ്ഞു പോകാം, എല്ലാവരും മെസ്സേജൊക്കെ അയക്കണം. 2 to 4 ഞാനുണ്ടാവും കൂടെ. ഓക്കെ, എൻജോയ് ദി സോങ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನಂ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ ವಿಧಿಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟ್ಗೆ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ. ಪಶ್ಚಿಮೇಷ್ಯನ್ ಸಂಘರ್ಷಂ ಶಕ್ತಂ. ಖತ್ತರ್ನ ನೇರೆ ಇರಾನ್ಡೆ ಆಕ್ರಮಣಂ. ಇರಾನಿಲ್ ರೈಲ್ ಪಾಲಂಗಳಡಕಂ ತಗರ್ತ ಯುಎಸ್. ರಕ್ಷಾ ಪ್ರವರ್ತನ ಕೇಸಿಲ್ ನಡಪಡಿ ವೇಗತಿಲಾಕುನ್ನು. ಅಜಿತ್ ಕುಮಾರಿ ನಿನ್ನ ವಿಶದೀಕರಣಂ ತೇಡೂ. ಮುಖ್ಯಮಂತ್ರಿ ಎನ್ಎಸ್ಎಸ್ ಪಿಣಕ್ಕಂ ತೀರ್ಕಾನ್ ಪಿ ಜೆ ಕುರ್ಯನ್ ಎತ್ತುನ್ನು. ಲೋಕಕಪ್ ಫೈನಲಿನೊರುಂಗಿ ಸ್ಪೇನ್ಂ ಅರ್ಜೆಂಟೀನಯಂ ನಾಳೆ ಲೂಸೇರ್ಸ್ ಫೈನಲ್. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എഡിജിപി എംആർ അജിത് കുമാറിൽ നിന്ന് ഡിജിപി വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഡിജിപി ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന് ഡിജിപി റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ എഡിജിപി എംആർ അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23 എസ്ഐടി സംഘം ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി എൻഎസ്എസ് തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി പി ജെ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. ജി സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ കേസ് വീണ്ടും. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുള്ള അനുഭവം പങ്കുവച്ച് മുൻ കെ എസ് യു ഭാരവാഹി വി ഡി സതീശനെതിരെ വിമർശനം കടുപ്പിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജ് മുൻ ഭാരവാഹി അഡ്വക്കേറ്റ് റൊസാരിയോ ടോമിന്റേതാണ് പ്രതികരണം. വി ഡി സതീശൻ യു ഡി എഫ് പ്രവർത്തകർക്ക് എത്ര വില കൊടുക്കുന്നുവെന്ന് കെ എസ് യുക്കാർക്ക് പണ്ടേ അറിയാമെന്ന് ചൂണ്ടിക്കാട്ടി ഫേസ്ബുക്ക് പോസ്റ്റ്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ. അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6 ദിവസവും യുഎസ് ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി യുഎസ് വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. യുഎസ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. പ്ലസ് വൺ പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. 3 മണിയോടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ ഫലമറിയാം. 2 തവണ നീട്ടിവച്ച ശേഷമാണ് ഇന്ന് ഫലം വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഗൾഫിൽ പരീക്ഷ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ മേഖലയിൽ പ്രത്യേകമായി നടത്തിയ പരീക്ഷയുടെ മൂല്യനിർണ്ണയം കൂടി പൂർത്തിയാക്കിയ ശേഷമാണ് ഫലപ്രഖ്യാപനം. മതപരമായ ചടങ്ങുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ധരിച്ച് പങ്കെടുക്കരുതെന്ന DGP സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി. സർക്കുലറിൽ പരിശോധിക്കേണ്ട വിഷയങ്ങളുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. 1 മാസത്തേക്കാണ് സർക്കുലർ നടപ്പാക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതല നൽകി ഉത്തരവിറക്കി സർക്കാർ. കായിക വകുപ്പ് സെക്രട്ടറി എൻ പ്രശാന്തിന് മൃഗശാല മ്യൂസിയം പുരാവസ്തു വകുപ്പിന്റെ ചുമതല കൂടി നൽകി. അഭിനേതാക്കളുടെ സംഘടനയായ AMMA അംഗങ്ങൾക്ക് തുറന്ന കത്തുമായി ശ്വേതാ മേനോൻ. അനുഭവക്കുറവ് മൂലം പിഴവുകൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. പിഴവുകൾ തിരുത്താനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും ശ്വേത. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. യുഎയിൽ മദ്യപിച്ചോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി. 2025 മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വന്ന ഫെഡറൽ നിയമപ്രകാരം വലിയ തുക പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകും. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിച്ചാൽ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയുണ്ടാകും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേരിടാനൊരുങ്ങുന്ന സ്പാനിഷ് പടയ്ക്ക് നേരിയ ആശങ്ക. ലമീൻ യമാലിനും ഡിഫൻഡർ പെഡ്രോ പോറോയ്ക്കും നേരിയ പരിക്കുണ്ടെന്ന് സൂചന. ആദ്യ പരിശീലന സെഷനിൽ മറ്റ് കളിക്കാർക്കൊപ്പം പങ്കെടുക്കാതെ മാറി നിന്നാണ് ഇരുവരും പരിശീലനം നടത്തിയത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. കാർഡിഫിലെ സോഫിയ ഗാർഡൻസിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 wicketsന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇംഗ്ലണ്ടിന് ഇന്ത്യയ്ക്കൊപ്പം എത്താനായി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 44 ഓവറിൽ 233 റൺസിന് എല്ലാവരും പുറത്തായി. വിരാട് കോഹ്ലി 65 റൺസും ശ്രേയസ് അയ്യർ 66 റൺസും നേടി മികച്ച പ്രകടനം പുറത്തെടുത്തു. എന്നാൽ മധ്യനിരയിലെ തകർച്ച ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.

0: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത് ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ് പ്രവാസികൾ, എത്രനാൾ ഈ ദുരിതം?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
2: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Mid-morning. With Nitya.
5: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പ്രവാസികൾ, എത്രനാൾ ഈ ദുരിതം?
6: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220 Monday to Friday 4 to 5 PM only on Home 92.2 FM.
7: Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai. Hey.

0: Mid Morning with Nitya.
1: യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ തിരികെ വന്നിരിക്കുന്നു മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. ഞാൻ ഇത്ര നേരം ഒന്ന് ആഹാരമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് കുറച്ച് നല്ല പാട്ടൊക്കെ കിട്ടുന്ന വന്നിട്ട് ഒരു വിശേഷം പറയാനായിട്ട് വന്നതാണ്. ഗൈസ്, നമ്മൾ പല ആൾക്കാരും ഇടയ്ക്കൊക്കെ ഈ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. യാത്രയെക്കുറിച്ച് മാത്രമാണ് എനിക്ക് എപ്പോഴും സംസാരിക്കാൻ സമയം തോന്നുന്നില്ല. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ എയർപോർട്ടുകളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു സമയം എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് തീർച്ചയായിട്ടും ആ ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിന്റ്സിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് അല്ലേ. എന്നാൽ കയ്യിലുള്ള പാസ്പോർട്ടും ടിക്കറ്റും ഒരു സൈഡിൽ, ലാപ്ടോപ്പ് വേറെ ട്രെയിൽ, മൊബൈൽ ഫോണ്, ചാർജറുകൾ, നമ്മുടെ വാലറ്റ്, ബെൽറ്റ്, വാച്ച്, ഇതെല്ലാം ഊരി ആ പ്ലാസ്റ്റിക് ട്രെയിലിൽ വെച്ച് എക്സ്റേ സ്കാനിങ്ങിലേക്ക് സ്കാനറിലേക്ക് വിടുമ്പോൾ ശരിക്കും നമ്മുടെ ഹൃദയമെടുപ്പൊന്ന് കൂടും. വേറൊന്നുമല്ല കാര്യം, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടല്ല, നമ്മുടെ കയ്യിൽ യാതൊരുവിധ കള്ളത്തരവും ഇല്ല. എങ്കിൽ പോലും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഈ ട്രെയിൽ ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കിലേക്ക് വിടുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടും. അയ്യോ, നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളാണല്ലോ ഇതൊക്കെ, തിരിച്ചു കിട്ടുമോ, ഇനി എന്തെങ്കിലും പറഞ്ഞ് ഒരു പിടിച്ചു വെക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, എല്ലാം കഴിഞ്ഞ് നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ വഴി അപ്പുറത്തേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ വരുന്നത് വരെ ഈ പറഞ്ഞ പോലെ വെപ്രാളം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ എയർപോർട്ട് സുരക്ഷാ ചെക്ക് പോയിന്റ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെടുന്ന സാധനം എന്താണ്? അങ്ങനെ എന്തെങ്കിലും മോഷ്ടിക്കപ്പെടുന്നുണ്ടോ, അങ്ങനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദ ആൻസർ ഈസ് അവർ സ്മാർട്ട് ഫോൺസാണ്. തീർച്ചയായിട്ടും നമ്മൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സ്മാർട്ട് ഫോണുകളാണ്, നമ്മുടെ ഫോണുകളാണ്, നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതി എന്ന് പറയുന്നത് തന്നെ ഫോണാണ്. നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും നമ്മുടെ മറ്റെന്ത് സാധനങ്ങളും നഷ്ടപ്പെട്ടുള്ളത് നഷ്ടം തന്നെയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ നമ്മൾ വേദനിക്കുന്നത് ഈ കോണ്ടാക്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ കാര്യവും നഷ്ടപ്പെടുന്ന സഹായിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമേരിക്കൻ സുരക്ഷാ ഏജൻസി ആയിട്ടുള്ള TSA റിപ്പോർട്ടുകളിൽ പോലും ഈ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ചെക്ക് പോയിന്റിൽ എത്തുമ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് നമ്മുടെ ഫോൺ എടുത്ത് ആ പ്ലാസ്റ്റിക് ട്രെയിൽ അങ്ങ് വെക്കും അല്ലേ. അതിനുശേഷം സ്കാനറിലേക്ക് അത് കടന്നു പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ സുരക്ഷാ പരിശോധന കഴിഞ്ഞ് അപ്പുറത്ത് എത്തുമ്പോഴേക്കും നമ്മുടെ ബാഗും ഫോണും ഒക്കെ സ്കാനറിലൂടെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ചെറിയ സമയത്ത് അവിടെയുള്ള തിരക്കുകൾക്കിടയിൽ ആരുടെയെങ്കിലും ഒരു കൈവിരുതിൽ നമ്മുടെ ഫോൺ മിസ്സാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല, നമ്മൾ അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതും നമുക്ക് ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്തും സംഭവിച്ചേക്കാമല്ലോ അല്ലേ. അപ്പം നമ്മുടെ ബോർഡിംഗ് പാസസ്, അതുപോലെ ഹോട്ടൽ ബുക്കിംഗ്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, എമർജൻസി കോണ്ടാക്ട്സ് തുടങ്ങി നമ്മുടെ സർവസും അടങ്ങിയിരിക്കുന്ന ആ ഒരു ഫോൺ യാത്രക്കിടയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, എന്തൊരു നഷ്ടമായിരിക്കും അല്ലേ. ആ യാത്ര അതോടുകൂടി തീർന്നേ. യെസ്. അപ്പം അതുകൊണ്ട് ഈ ഒരു വലിയ വെല്ലുവിളിയിൽ നിന്നും നമ്മുടെ വാല്യുബിൾസ് എങ്ങനെ നമുക്ക് കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ട്രാവൽ ഹാക്സ് ഉണ്ട്, അതൊന്ന് ഞാൻ ഷെയർ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഈ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങളുടെ പോക്കറ്റുകളെല്ലാം എംറ്റി ആക്കുക. പേഴ്സും മൊബൈലും ഒന്നും ഒരിക്കലും ലൂസായിട്ട് ട്രെയിനിൽ വെക്കുകയേ ചെയ്യരുത്. പകരം അതെല്ലാം നിങ്ങളുടെ ക്യാബിൻ ബാഗിലുള്ള ഏതെങ്കിലും ഒരു സിബിട്ട പോക്കറ്റിൽ സുരക്ഷിതമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. അതാകുമ്പോൾ പുറത്തേക്കൊന്നും കാണത്തുമില്ല, ആർക്കും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ടിക്കറ്റും ഐ ഡി കാർഡും എല്ലാം എപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടാവും അല്ലേ. പക്ഷേ സുരക്ഷാ പരിശോധനയ്ക്ക് തൊട്ട് മുമ്പ് അതൊരു ചെറിയൊരു ഡെഡിക്കേറ്റഡ് പൗച്ചിലേക്ക് മാറ്റി നമ്മുടെ ബാഗിലേക്ക് വെക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ടില്ലാത്തൊരു വഴി എന്ന് പറയുന്നത്. ഇനി അവസാനമായിട്ട്, സ്കാനർ കഴിഞ്ഞ് അപ്പുറത്തെത്തുമ്പോൾ ധൃതി കൂട്ടി എല്ലാം വാരി വലിച്ചിടാതെ നിങ്ങളുടെ ട്രെയിൽ വെച്ച എല്ലാ ഐറ്റംസും തിരിച്ചെടുത്തു എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തും. നമ്മളൊക്കെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരാണ്, ഇതൊന്നും പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. നിത്യ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുന്നവരാണ് എന്ന് തന്നെയായിരിക്കും വേറൊരാൾ പറയുമ്പോൾ ഞാനും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ വിലപ്പെട്ട പല സാധനങ്ങളും നമുക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കാം. കുറഞ്ഞൊരു ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് ആ വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കിക്കൂടെ. ചെറിയ ചെറിയ ശ്രദ്ധ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും പറയുന്ന പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ. അപ്പൊ കൂടുതൽ നല്ലൊരു ട്രാവൽ ടിപ്പിനൊപ്പം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്ത മണിക്കൂറിലെ മലയാളി ഡയൽ പാട്ടുകൾ കേൾപ്പിക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും മെസ്സേജ് അയക്കണം. അപ്പോൾ കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ, കൂടെ ഉണ്ട് ഞാൻ.
2: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പ്രവാസികൾ, എത്ര നാൾ ഈ ദുരിതം?
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನಂ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ ಪಶ್ಚಿಮೇಷ್ಯನ್ ಸಂಘರ್ಷಂ ಶಕ್ತಂ. ನಮಸ್ಕಾರಂ, ಹೋಮ್ 92.2 ಎಫ್ಎಂ ವಾರ್ತೆಗಳುಮಾಯಿ ಮಿನಿ ಪದ್ಮ. ಯುಎಇ ಅಡಕಮುಳ್ಳ ಗಲ್ಫ್ ರಾಜ್ಯಗಳಲ್ಲಿ ಇಂಡ್ಯನ್ ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನತಿನುಳ್ಳ ಪುದಿಯ ಕರಾರ್ ರದ್ದಾಕಿಯ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ. ಯುಎಇ, ಕುವೈಟ್, ಸಿಂಗಪ್ಪೂರ್, ಆಸ್ಟ್ರೇಲಿಯ ರಾಜ್ಯಗಳಲ್ಲಿ ಪುದುದಾಯಿ ಚುಮತಲೇಲ್ಪಿಸ ಕಂಪನಿಗಳುಡೆ ಕರಾರ್ ರದ್ದಾಕಿಕೊಂಡುಳ್ಳ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕ್ಕೆದಿರೆಯಾಣ ಕೇಂದ್ರಂ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯೆ ಸಮೀಪಿಸದ್. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വീസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ എഡിജിപി എംആർ അജിത് കുമാറിൽ നിന്ന് ഡിജിപി വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഡിജിപി ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന് ഡിജിപി റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ എഡിജിപി എംആർ അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23 എസ്ഐടി സംഘം ഡിജിപിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി എൻഎസ്എസ് തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി പി ജെ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. ജി സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രി വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡി എസ് രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6 ദിവസവും യുഎസ് ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6 ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണമുന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി US വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. US തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട്, വിസ, സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bar Dubai.
10: Time check.
11: Brought to you by Ozone Cargo.
12: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
10: Time check.
11: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
11: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
12: Current temperature in Dubai, 39 degrees Celsius, humidity 40%.
10: Weather update.
13: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത് ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പ്രവാസികൾ, എത്രനാൾ ഈ ദുരിതം?
2: Let's talk with Mini Padma. Vilikam toll free number 800 9220. Monday to Friday 4 to 5 pm. Only on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കവലപ്പെടാതെ സാർ, ഞാൻ പാത്തുക്കറേ.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: Malayalita! Malayalita!
9: Kerala!
10: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ പ്രവാസികൾ, എത്രനാൾ ഈ ദുരിതം?
11: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220 Monday to Friday 4 to 5 PM only on Home 92.2 FM.
12: Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമാ? Brought to you by Aru ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.
13: അഭിനയരാജ, ഗോകുലബാല, കോടി പ്രകാശ, വിരഗ നരകശ്രീ, രക്ഷകമാല, എത്തനെ മുറിനാനേ കിച്ചാവേ, ഇത്തവണ അക്കൊള്ളായ, ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത, പൂതകിയാക പണിത്തിടുവായ, പാപൈ വിറകം പരുകിടുവായ, ആയർദം മായ നീവ, ആയർദം മായ നീ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ഷീബ.
2: No. Vowels.
3: Ayyo.
2: Correct. A-E-I-O-U. Tell me

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: പാസ്പോർട്ട് സേവന കരാർ റദ്ദാക്കൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കരാർ റദ്ദാക്കിയത് ചോദ്യം ചെയ്ത് ഹർജി. പാസ്പോർട്ട് പ്രതിസന്ധിയിൽ വലഞ്ഞ് പ്രവാസികൾ. എത്രനാൾ ഈ ദുരിതം?
1: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 p.m. Only on Home 92.2 FM.
2: Malayalita.
3: Kerala makale. Kerala.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാസ്പോർട്ട് വിസ സേവനം ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തര വകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23 SIT സംഘം DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G.സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G.സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MP ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തര വകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6 US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6 ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി US വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. US തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട്, വിസ, സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Uruvan, Uru Pandil Pinale Payinu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga Football Day, Mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alwankul, Parthubai.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത് ശിവാ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Malayalita with Sheba.
2: അനുദിന മധുരവും നിൻ ചുണ്ടിൽ വിടരും ചിരികളിൽ ഞാൻ കാണും മോഹങ്ങൾ അടിമുടി പുളകവും.

0: tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನಂ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ ಪಶ್ಚಿಮೇಷ್ಯನ್ ಸಂಘರ್ಷಂ ಶಕ್ತಂ. ನಮಸ್ಕಾರಂ, ಹೋಮ್ 92.2 FM ವಾರ್ತೆಗಳುಮಾಯಿ ಮಿನಿ ಪದ್ಮ. ಯುಎಇ ಅಡಕಮುಳ್ಳ ಗಲ್ಫ್ ರಾಜ್ಯಗಳಲ್ಲಿ ಇಂಡ್ಯ ಪಾಸ್ಪೋರ್ಟ್ ವೀಸಾ ಸೇವನತಿನುಳ್ಳ ಪುದಿಯ ಕರಾರ್ ರದ್ದಾಕಿಯ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕಿದ್ರೆ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯ ಸಮೀಪಿಸ ಕೇಂದ್ರ ಸರ್ಕಾರ. ಯುಎಇ, ಕುವೈಟ್, ಸಿಂಗಪ್ಪೂರ್, ಆಸ್ಟ್ರೇಲಿಯ ರಾಜ್ಯಗಳಲ್ಲಿ ಪುದುದಾಯಿ ಚುಮತಲೇಲ್ಪಿಸ ಕಂಪನಿಗಳುಡೆ ಕರಾರ್ ರದ್ದಾಕಿಕೊಂಡುಳ್ಳ ಡೆಲ್ಹಿ ಹೈಕೋರ್ಟ್ದಿ ವಿಧಿಕ್ಕೆದಿರೆಯಾಣ ಕೇಂದ್ರ ಸುಪ್ರೀಂಕೋರ್ಟ್ದಿಯೆ ಸಮೀಪಿಸದ. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വീസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിൽ നിന്ന് DGP വിശദീകരണം തേടും. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് DGP ഈ നടപടിയിലേക്ക് കടക്കുക. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ചാലുടൻ ആഭ്യന്തരവകുപ്പിന് DGP റിപ്പോർട്ട് കൈമാറും. ഈ കേസിൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനും ആഭ്യന്തരവകുപ്പിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ആലപ്പുഴ രക്ഷാപ്രവർത്തന അട്ടിമറിക്കേസിൽ ADGP MR അജിത് കുമാറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം. അജിത് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞ് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ സംഘം നൽകി. കൂടുതൽ തെളിവുകൾ കൈമാറി. കഴിഞ്ഞ മാസം 23 SIT സംഘം DGP റിപ്പോർട്ട് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. ജി സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MP ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. സംസ്ഥാന വഖഫ് ബോർഡും വഖഫ് ബോർഡ് അംഗം ഉമർ ഫൈസിയുമാണ് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാനു നേരെ തുടർച്ചയായ 6 ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് UAE വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി US ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6 ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് US വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി US വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. US തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. FCRA നിയമ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. അവതരിപ്പിക്കാൻ സാധ്യതയുള്ള ബില്ലുകൾക്കൊപ്പം FCRAയും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ 2025, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ദേശീയ ബഹുമതികളെ അപമാനിക്കുന്നത് തടയാനുള്ള നിയമ ഭേദഗതി എന്നിവയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട്, വിസ, സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Mexico, United States, Canada. Loga muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
5: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

വീണ കടലിന്റെ കിളക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുതിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃതത്തെ ക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചു

ഇളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ

0: are listening to Home 92.2 FM. Home is a feeling.
1: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
2: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
3: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം, ഖത്തറിന് നേരെ ആക്രമണം, ജാഗ്രതാ നിർദ്ദേശം. ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണക്കുറിപ്പുമായി സർക്കാർ. മുഖ്യമന്ത്രി ചിരിക്കാത്തതിന് മറുപടിയില്ലെന്ന് KSU അധ്യക്ഷൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കപ്പൽശാല വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 10,000 കോടിയുടെ പദ്ധതി ടാറ്റയുടേതല്ല, ടാറ്റയുമായി ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചിട്ടില്ല. കപ്പൽ നിർമ്മാണ യൂണിറ്റ് സംയുക്ത സംരംഭമാണ്. സംയുക്ത സംരംഭത്തിൽ മലബാർ സിമെന്റ്സും ടാറ്റയുമുണ്ട്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നും സർക്കാർ അറിയിച്ചു. ഒരേ ചടങ്ങിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗൌനിക്കാതെ പോയതിൽ പ്രതികരണവുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSUക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാരെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് താൻ ചെയ്തതെന്നും അലോഷ്യസ് സേവ്യർ. താൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിന് മറുപടിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി KSU തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് വി ഡി സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തിയത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യറും പങ്കെടുത്തു. വേദിയിൽ സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നെങ്കിലും മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAക്കും അജയ് ജ്വൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ADGP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയായിരുന്നു ഇരുവരും. KSUവിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഗൺമാൻമാരുടെ മർദ്ദനത്തിന് AD തോമസ് MLA ഇരയായത്. UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും സർക്കാർ നടപടികളെ പ്രതീക്ഷയോടെ കണ്ടു. SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുന്നതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. വഖഫ് ബോർഡ് വിവാദത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലപാടിലേക്കാണ് കേരളവുമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാര്യം കോടതി പറഞ്ഞപ്പോൾ പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MPയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി, ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. വന്ദേമാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി 20 July വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന 1,000,000 പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഫിഫ ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായി അനധികൃത സ്ട്രീമിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന യുഎഇ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മത്സരങ്ങൾ കാണാനായുള്ള അംഗീകൃത ലൈസൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നിയമലംഘനം തെളിഞ്ഞാൽ 10,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും യുഎഇ സാമ്പത്തിക മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
7: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
5: ഫിഫ വേൾഡ് കപ്പ് 2026.
7: സ്കോട്ട്ലൻഡ്, ടർക്കി.
5: ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: കൊളംബിയ,
5: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
9: Brought to you by Ozone Cargo.
10: സ്റ്റുഡിയോ ക്ലോക്കിൽ എപ്പോഴും പറയരുതെന്ന് മിനി പത്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിനി പത്മയുടെ വാച്ചിൽ ഉൾപ്പെടെ എല്ലാവരുടെയും വാച്ചിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Dehydrated ആയിരിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഈ പറഞ്ഞ സീസണിൽ കുറച്ചധികം ഡീഹൈഡ്രേറ്റഡ് ഇരിക്കുന്നവരല്ല, ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും കൂടുതൽ പേര് മുന്നോട്ട് പോകുന്നത്. കാരണം കാലാവസ്ഥ ഭയങ്കര ചൂടാണ്, എക്സ്ട്രീം ചൂട്. 38 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%. പക്ഷെ നല്ല കാറ്റുണ്ട്.
9: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിങ് നമസ്കാരം അസ്സലാമു അലൈക്കും ദിസ് ഇസ് ഹോം 92.2 ഓഫ് അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ് ഇറ്റ്സ് ദ 17th of July 2026 വെള്ളിയാഴ്ചയാണ് കർക്കിടകം ഒന്നാണ് പഞ്ഞ കർക്കിടകം എന്നാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത് ഓഫ്കോഴ്സ് നാട്ടുഭാഷയിൽ അങ്ങനെ പറയുന്നതിന് പല കാരണങ്ങളുണ്ട് കാരണം കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു സമൂഹം മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർക്കിടക മാസം സ്വാഭാവികമായിട്ടും വിളവെടുപ്പിന് തൊട്ട് മുൻപ് അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച എല്ലാ ധാന്യങ്ങളും തീർന്ന ഒരു മാസമാണ് മാത്രമല്ല കൂടുതലായിട്ട് ഈ പനിയും അസുഖങ്ങളൊക്കെ കാരണം അത്രയും എക്സസീവ് ആയിട്ടുള്ള മഴ നമ്മുടെ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന മാസമാണ് കർക്കിടകം സോ കുറച്ചധികം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന പഞ്ഞ കർക്കിടകത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് ആൻഡ് അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ചില ആചാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും കർക്കിടക ചികിത്സകളും ഒക്കെ തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെ കർക്കിടകം തുടങ്ങിയിരിക്കുകയാണ് ഇനി 10-30 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഓണക്കാലത്തിൻ്റെതായിട്ടുള്ള പൊൻപുരലികൾ നമുക്ക് മുന്നിലേക്ക് സംഭവിക്കുന്നു മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷം നമ്മളിവിടെ UAE എക്സൈറ്റഡ് ആയിട്ട് കുറേയധികം പരിപാടികളൊക്കെ പലയിടത്തും ഇങ്ങനെ പ്ലാനിങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഓണത്തിൻ്റെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞു കുറച്ച് സദ്യയുടെ ഒരു പ്രീ ട്രെയിലറൊക്കെ നമ്മൾ രുചിച്ചറിഞ്ഞു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കാത്തിരിക്കാം ആൻഡ് യെസ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ഫൈനൽ ലാപ്പിൽ അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രെസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാ ഓരോരുത്തരും ആൻഡ് എല്ലാവരുടെയും കണ്ണുകൾ കാത്തിരിക്കുന്നത് ഞായറാഴ്ച ദിവസം നടക്കാൻ വേണ്ടി പോകുന്ന ഫിഫ ഫൈനലിന് വേണ്ടി തന്നെയായിരിക്കും പക്ഷേ ഫൈനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്ഡേറ്റ്സ് മീൻസ് നമ്മളിവിടെ UAE ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പുറത്തൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ സ്ഥാപനങ്ങളൊക്കെ നടന്നവരുണ്ടായിരിക്കും റെസ്റ്റോറൻ്റ് ഒക്കെ നടന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അനധികൃതമായിട്ട് നമ്മൾ ഫിഫ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ഫിഫയുടെ ഫൈനൽ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ അത് കർശനമായിട്ടുള്ള നടപടികൾക്ക് കാരണമായേക്കാം എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിന് മുന്നോടിയായിട്ടാണ് അനധികൃത സ്ട്രീമിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പങ്കിടുകയോ ഒക്കെ ചെയ്യരുത് എന്നുള്ളൊരു കാര്യം UAE സാമ്പത്തിക മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് തന്നിട്ടുള്ളത് മത്സരങ്ങൾ ഇവിടെ കാണുന്നതിന് വേണ്ടിയിട്ട് ബീൻ സ്പോർട്സ് ടോഡ് എന്നീ ലൈസൻസുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്തിരുന്ന ചില ലിങ്കുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ VPN സ്നാപ്പ് ചെയ്തിട്ടോ ഒക്കെ കയറി നമ്മൾ കളി കാണാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 10,000 dirhams മുതൽ 100,000 dirhams വരെ പിഴയുണ്ടാകും ആൻഡ് ഇതുൾപ്പെടെയുള്ള പല കർശന നടപടികളും നേരിടേണ്ടി വരും മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സ്ട്രീമിങ്ങുകളൊക്കെ പലപ്പോഴും നമുക്കറിയാലോ ഈ ചെറിയ കടകൾ അല്ലെങ്കിൽ കഫറ്റീരിയാസ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നടന്ന് ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ ലൈവായിട്ട് കുറേ ആൾ കൂടുന്നതിൻ്റെ പേരിൽ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ സ്ട്രീം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ കൂടി കാണിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ക്രൈമായിട്ട് മാറും സോ പ്ലീസ് ബി കോഷ്യസ് പ്ലീസ് ബി അവെയർ അബൌട്ട് ഓൾ ദോസ് തിങ്സ് എപ്പോഴും ഓതറൈസ്ഡ് ആയിട്ടുള്ള വഴികളിലൂടെ മാത്രം ഏതൊരു കാര്യത്തെയും ആസ്വദിക്കാനാണെങ്കിലും ഏതൊരു കാര്യത്തെയും എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും ഒന്ന് ശ്രമിച്ചുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രൈഡേ അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്ത് നമ്മുടെ വരവിൻ്റെ സ്ക്രീനിംഗ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടി പോകണം അപ്പോൾ അവിടെ കുറച്ച് പേരെയൊക്കെ കാണാം നിങ്ങളിൽ കുറേ പേർക്ക് ഇപ്പോൾ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും സിനിമാ വിശേഷങ്ങളൊക്കെ തിങ്കളാഴ്ച വരുമ്പോൾ പറയാം കേട്ടോ കേട്ടുകൊണ്ടേയിരിക്കും ആസ്വാണ് കൂടെ ഉള്ളത് ഹോം 92.2 FM. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: നമ്മുടെ നാട്ടിൽ ഈ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് ഈ മോതിരമിടിയിൽ എന്ന് പറയുന്ന ഒരു പരിപാടി. സാധാരണ എൻഗേജ്മെന്റിനാണല്ലോ ഈ മോതിരം ഇട്ടിട്ട് ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഈ വാക്കുറപ്പീര് എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്ന പരിപാടികൾക്ക് മോതിരം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ റിച്വൽസ് ആൻഡ് ഓൾ ദ ബിലീവ്സ്, എല്ലാ മതങ്ങളിലും ആ ഒരു പരിപാടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ മോതിരമിടിയിൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. പക്ഷേ അതുപോലത്തെ സംഗതി ഇവിടെ ഫിഫ വേൾഡ് കപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നത്, ചാമ്പ്യന്മാർക്ക് മോതിരം ഇടാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല, ഫിഫ തന്നെയാണ് കേട്ടോ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ജേതാക്കൾക്ക് കിരീടത്തിനും സമ്മാനത്തുകയ്ക്കും ഒപ്പം തന്നെ ലിമിറ്റഡ് എഡിഷൻ റിങ്ങുകളും സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. എല്ലാവരും അതിന്റെ വിഷ്വൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പുതിയൊരു സമ്മാനം, പുതിയൊരു ഇന്നോവേറ്റീവ് പരിപാടി കൂടി ഫിഫ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. 2026 വേൾഡ് കപ്പ് ജേതാക്കളെ കാത്തിരിക്കുന്ന പുതിയ സമ്മാനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കിരീടം ചൂടുന്ന ടീമിന് വേൾഡ് കപ്പ് ട്രോഫി കിട്ടും, സ്വർണ്ണ മെഡലുകൾ കിട്ടും, ആൻഡ് അതോടൊപ്പമാണ് ഈ ചാമ്പ്യൻഷിപ്പ് റിങ്ങുകളും സമ്മാനിക്കുന്നു ഫിഫ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകളിൽ വിജയികൾക്ക് മോതിരങ്ങൾ കൈമാറുന്ന ഒരു പാരമ്പര്യം ഇതാദ്യമായിട്ടാണ് ലോക ഫുട്ബോളിലേക്ക് ഫിഫ അവതരിപ്പിക്കുന്നത്. കാരണം റീജിയണലായിട്ട് അമേരിക്കയിൽ ഇത്തരം ക്ലബ് ഫുട്ബോൾസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകളിലൊക്കെ വിജയികൾക്ക് മോതിരം കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ആ ഒരു റിച്വലിനെ ഫിഫ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ലോകകപ്പ് വർഷത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫിഫ നിർമ്മിക്കുന്ന 2026 പ്രത്യേക മോതിരങ്ങളിൽ 30 വിജയികൾക്കുള്ളതാണ്. ബാക്കി 1996 മോതിരങ്ങൾ ആരാധകർക്കായിട്ട് വിപണിയിലേക്ക് എത്തും. അതിന്റെ പിറകിലെയും ഒരു ബിസിനസ് സാധ്യത ഫിഫ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. വ്യാജന്മാരെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആധികാരികത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. വില വിവരങ്ങളോ അല്ലെങ്കിൽ റിങ്ങിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. വിന്നേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്യുന്ന ഈ ഒരു മോതിരത്തിന്റെ ഒരു വശത്ത് ഫിഫ വേൾഡ് കപ്പ് ട്രോഫിയുടെ ചിത്രവും ആൻഡ് മറ്റൊരു വശത്ത് വിജയിക്കുന്ന രാജ്യത്തിന്റെ ഔദ്യോഗിക ചിത്രവും ആലേഖനം ചെയ്യുമെന്നാണ് അറിയുന്നത്. ഓരോ മോതിരത്തിലും കൃത്യമായിട്ടുള്ള നമ്പറുകളും രേഖപ്പെടുത്തും അത്രേ. മാത്രമല്ല മത്സരത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ വെച്ചിട്ട് കളിയിലെ വിജയികളായ ടീമിന്റെ ക്യാപ്റ്റനും ആൻഡ് കോച്ചിനും താൽക്കാലികമായിട്ടുള്ള മോതിരങ്ങളായിരിക്കും മൈതാനത്ത് വെച്ച് നൽകുക. പിന്നീട് കാരണം ഈ കൺട്രിയുടെ ഫ്ളാഗും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യണമല്ലോ, അപ്പോൾ പിന്നീട് കളിക്കാരുടെ കൃത്യമായിട്ടുള്ള അളവുകൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ശേഷമായിരിക്കും സ്വർണ്ണ മോതിരങ്ങൾ സമ്മാനിക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരു പ്രത്യേക ചടങ്ങ് കൂടി സംഘടിപ്പിക്കുന്നുണ്ട് അത്രേ. എന്തായാലും പുതിയൊരു ആചാരം കൂടി ഫിഫ വേൾഡ് കപ്പിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ ഗോൾഡൻ ബൂട്ടിനൊക്കെ ഉള്ളൊരു സ്വീകാര്യത ഈ പറഞ്ഞ പോലെ ആ ഒരു ഗോൾഡൻ റിംഗ് ആയിരിക്കുമല്ലോ. പിന്നെ ഫിഫയൊക്കെ അല്ലേ സ്വർണ്ണ മോതിരം കൊടുക്കാതെ വെള്ളിയിലും ചെമ്പിലും ഒക്കെ പണിഞ്ഞു കൊടുക്കൂ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: അമ്മാനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോയടാ, പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: ഈ പാൻ ഇന്ത്യൻ സിനിമാ പ്രതിഭാസം വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഇത്തരത്തിൽ ഇന്ത്യ എമ്പാടുമുള്ള ഇൻഡസ്ട്രീസിൽ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു നായകനാണ് പ്രഭാസ്. അതുകൊണ്ട് തന്നെ പ്രഭാസിന്റെ ബാഹുബലിക്ക് ശേഷം വരുന്ന ഓരോ സിനിമയ്ക്കും അത്രമാത്രം വലിയ സ്വീകാര്യതയാണ്. ആൻഡ് അതിൽ പല സിനിമയും പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടില്ല. ആൻഡ് അങ്ങനെ പറയുന്നതിനേക്കാൾ അതിൽ ചില സിനിമകൾ, ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ പ്രതീക്ഷയ്ക്ക് ഉയർന്നിട്ടുള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം മറ്റ് പല സിനിമകളും ഭയങ്കര ഡിസാസ്റ്റേഴ്സ് ആയിട്ട് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രഭാസിന്റെ എല്ലാ സിനിമകൾക്കും ഒരു വലിയ സ്വീകാര്യത പ്രേക്ഷക മധ്യത്തിൽ കിട്ടാറുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഒരു വലിയ ഇമ്പാക്ട് അത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കമ്മിങ് പ്രൊജക്ട്സ്, സന്ദീപ് റെഡ്ഡി വങ്ക ഡയറക്ട് ചെയ്യുന്ന സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൗജി എന്ന് പറഞ്ഞിട്ട്, ഫൗജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാരൻ എന്നോ മറ്റോ വലിയ അർത്ഥം. അപ്പോൾ ഫൗജി എന്ന് പറഞ്ഞിട്ട് ഒരു പടം പ്രഭാസിൻ്റെതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു പോസ്റ്റർ എന്ന് തന്നെ പറയാം. കാരണം ഒരു യുദ്ധക്കളത്തിൽ ഭയങ്കര നമ്മുടെ മുണ്ടുടുത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രമാത്രം ഭയങ്കര, പക്ഷേ ഭയങ്കര കയ്യിലൊരു ഗണ്ണും അതോടൊപ്പം ദേഹമാസകലം ചോരയും, പ്രഭാസിൻ്റെ ആ ഒരു ഓറ അറിയാലോ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുമ്പോഴേ. ഇദ്ദേഹത്തെ തെലുങ്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫാൻസൊക്കെ ഡൈനോസർ എന്ന് വിളിക്കാറുണ്ട്. കാരണം അദ്ദേഹം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ജുറാസിക് പാർക്കിലെ ഡൈനോനെ കാണുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റാണ്. സ്ക്രീൻ നിറഞ്ഞങ്ങ് നിൽക്കല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്കിനെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് ഇപ്പോൾ ഒരു പുറത്തു വിട്ടിട്ടുള്ളത്. ഒരു പീരീഡ് ആക്ഷൻ ചിത്രമായിരിക്കും ഫൗജി. ആൻഡ് 2026 December 3 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചോരയെ കുളിച്ച് തോക്കേന്തിയിരിക്കുന്ന പ്രഭാസിൻ്റെ ഒരു മാസ്റ്റ് പോസ്റ്ററാണ് അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത് കേട്ടോ. ആൻഡ് യെസ്, അന്യഭാഷയിലെ സിനിമയുടെ കാര്യം പറയുമ്പോൾ സൂര്യയുടെ പടത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്ര. സൂര്യയുടെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന, സൂര്യയും നസ്ലിനും അതുപോലെ നസ്രിയയും ഒക്കെ ഒരുമിക്കുന്ന ഒരു സിനിമ. ആൻഡ് മാത്രമല്ല ഈ പടത്തിന് വേണ്ടി സംഗീതം ചെയ്തുകൊണ്ട് സുശീൻ ശ്യാം ആക്ച്വലി തമിഴിലേക്ക് അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം കൂടി ചെയ്യുകയാണ്. അപ്പോൾ ജ്യോതികയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒഫീഷ്യലി. അപ്പോൾ ചെന്നൈയിലും കേരളത്തിലുമായിട്ടൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഈ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ കമ്മിങ് ഡേയ്സിൽ ഈ ഒരു സിനിമ കൂടി, രോമാഞ്ചത്തിൻ്റെയും ആവേശത്തിൻ്റെയൊക്കെ സംവിധായകൻ ജിത്തു മാധവൻ ചെയ്യുന്ന പടമാണ്. അപ്പോൾ ഇത് ഉടനെ തന്നെ ഇതും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ജിത്തു മാധവൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു സിനിമയെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് പോകാം. കാരണം ജിത്തു മാധവൻ്റെ പങ്കാളിയായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഷിഫ്ന ബബിൻ പക്കർ, അവർ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ പോസ്റ്ററും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 40 Days ഓഫ് ഹൗസ് പാർട്ടി എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത് കേട്ടോ. കുഞ്ചാക്കോ ബോബനാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. ഹസ്ബൻഡും വൈഫും കൂടെ രണ്ട് തരത്തിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സിനിമകൾ ഇങ്ങനെ സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള
1: ഒരുക്കത്തിലാണ് തോന്നുന്നു. എവർഗ്രീൻ പാട്ടുകൾ ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാസ്പോർട്ട് സേവനം ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്രം സുപ്രീംകോടതിയിൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം, ഖത്തറിനു നേരെ ആക്രമണം, ജാഗ്രതാ നിർദ്ദേശം. ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണക്കുറിപ്പുമായി സർക്കാർ. മുഖ്യമന്ത്രി ചിരിക്കാത്തതിന് മറുപടിയില്ലെന്ന് KSU അധ്യക്ഷൻ. ലോകകപ്പ് ഫൈനലിലൊരുങ്ങിയ സ്പെയിനും അർജന്റീനയും നാളെ ലൂസേഴ്സ് ഫൈനൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കപ്പൽശാല വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 10,000 കോടിയുടെ പദ്ധതി ടാറ്റയുടേതല്ല, ടാറ്റയുമായി ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചിട്ടില്ല. കപ്പൽ നിർമ്മാണ യൂണിറ്റ് സംയുക്ത സംരംഭമാണ്. സംയുക്ത സംരംഭത്തിൽ മലബാർ സിമെന്റ്സും ടാറ്റയുമുണ്ട്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നും സർക്കാർ അറിയിച്ചു. ഒരേ ചടങ്ങിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗൌനിക്കാതെ പോയതിൽ പ്രതികരണവുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSU-ക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാരെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് താൻ ചെയ്തതെന്നും അലോഷ്യസ് സേവ്യർ. താൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിന് മറുപടിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി KSU തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് വി ഡി സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തിയത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യറും പങ്കെടുത്തു. വേദിയിൽ സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നെങ്കിലും മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAക്കും അജയ് ജ്വൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ AD GP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയായിരുന്നു ഇരുവരും. KSU-വിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഗൺമാൻമാരുടെ മർദ്ദനത്തിന് AD തോമസ് MLA ഇരയായത്. UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസും അജയ് ജ്വൽ കുര്യാക്കോസും സർക്കാർ നടപടികളെ പ്രതീക്ഷയോടെ കണ്ടു. SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുന്നതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. വഖഫ് ബോർഡ് വിവാദത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലപാടിലേക്കാണ് കേരളവുമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാര്യം കോടതി പറഞ്ഞപ്പോൾ പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G.സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G.സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്ക ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതരഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി യുഎസ് വോട്ടർമാരുടെ രഹസ്യ വിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. യുഎസ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. വന്ദേമാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ജൂലൈ 20 വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന 1,000,000 പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. യുഎയിൽ മദ്യപിച്ചോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി. 2025 മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വന്ന ഫെഡറൽ നിയമപ്രകാരം വലിയ തുക പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകും. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിച്ചാൽ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയുണ്ടാകും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേരിടാനൊരുങ്ങുന്ന സ്പാനിഷ് പടയ്ക്ക് നേരിയ ആശങ്ക. ലമീൻ യമാലിനും ഡിഫൻഡർ പെഡ്രോ പോറോയ്ക്കും നേരിയ പരിക്കുണ്ടെന്ന് സൂചന. ആദ്യ പരിശീലന സെഷനിൽ മറ്റ് കളിക്കാർക്കൊപ്പം പങ്കെടുക്കാതെ മാറി നിന്നാണ് ഇരുവരും പരിശീലനം നടത്തിയത്. ഫിഫ ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായി അനധികൃത സ്ട്രീമിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന യുഎഇ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മത്സരങ്ങൾ കാണാനായുള്ള അംഗീകൃത ലൈസൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നിയമലംഘനം തെളിഞ്ഞാൽ 10,000 മുതൽ 100,000 ദിർഹം വരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും UAE സാമ്പത്തിക മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

ബീങ് എ പ്രവാസി, നമ്മൾ നമ്മുടെ ഒരു വലിയ മിസ്കൺസെപ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നും വിമാന ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടുകാർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. സംഭവം സത്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ വിട്ടുപോകുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മുടെ പ്രയോറിറ്റീസിന്, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പരിഗണന കൊടുക്കാറില്ല. പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതലായിട്ട് അധ്വാനിക്കുക അല്ലെങ്കിൽ അതിനിടയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ ഒന്നാണ് എന്നുള്ളതാണ്. സംഭവം സത്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അവിടെ വിട്ടുപോകുന്ന ഒന്ന് നമ്മുടെ ആരോഗ്യവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മുടെ പ്രയോറിറ്റീസിന്, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും പരിഗണന കൊടുക്കാറില്ല.

അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് രേഖകൾ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം. നമ്മുടെ ഇൻസ്റ്റയിലേക്കുള്ള ഒരു മാവനുണ്ടല്ലോ, പുള്ളിക്കാരൻ പറയുന്ന പോലെ പറയാനാണെങ്കിൽ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ ഡോക്യുമെന്റേഷൻസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നാട്ടിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട പല രേഖകളും അത് നമുക്ക് അത്രമാത്രം ഉത്തരവാദിത്വത്തോടെ നമ്മളത് ഏറ്റെടുക്കാത്തതുകൊണ്ടും ചെയ്യാത്തതുകൊണ്ടും നമുക്ക് അതിൻ്റെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുന്ന ശ്രദ്ധയിൽപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അതായത് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ആദ്യം പറയാനുള്ളത് ആധാർ കാർഡിൻ്റെ കാര്യം തന്നെയാണ്. എടുക്കാത്തവർ വളരെ കുറവായിരിക്കും, എന്നാൽ 10 വർഷം കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാത്തവരാണ് അധിക പ്രവാസികളും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രവാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 10, 15, 20 വർഷം ഇവിടെ നിൽക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ആധാർ കാർഡിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നാട്ടിൽ പോകുന്ന സമയത്ത് മറക്കാതെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഓരോ 10 വർഷത്തിനുള്ളിലും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് നടത്തിയിരിക്കണം എന്നുള്ളതാണ് ആധാറിൻ്റെ നിയമം കേട്ടോ. ആധാറിൽ രജിസ്റ്റർ ചെയ്ത നമ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ അത് ചേഞ്ച് ആക്കി കൃത്യമായി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ നിലനിർത്തുക. പ്രത്യേകിച്ചും ഇപ്പോൾ സെൻസസ് ഉൾപ്പെടെ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ രേഖകളൊക്കെ കൈവെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായി വേണ്ടുന്ന സംഗതിയാണ്. പിന്നെ പാൻ കാർഡ്, പാൻ കാർഡിൻ്റെ കാര്യം എടുത്തു പറയുന്നില്ല. അതായത് ഒരു കല്യാണത്തിൻ്റെ താലിക്ക് എത്രമേൽ പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് നമുക്ക് പ്രവാസികൾക്ക് സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡിൻ്റെ ഒരു പ്രാധാന്യം. ആൻഡ് അതോടൊപ്പം തന്നെ NRI ആൻഡ് NRO അക്കൗണ്ടുകൾ. പലപ്പോഴും നമ്മളിപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും പറയുന്നൊരു കാര്യമാണ് നാട്ടിലെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ അനിയൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും, അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. ആക്ച്വലി സ്പീക്കിംഗ് എല്ലായ്പ്പോഴും ഒരു പ്രവാസി കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇതാരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ എടുക്കാത്ത ചിലർ പോലും അത് മറന്നു പോകും, അല്ലെങ്കിൽ വിട്ടുപോകും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. NRI NRO അക്കൗണ്ട് വളരെ കമ്പൽസറിയാണ്. വിദേശത്ത് നിന്നും സുരക്ഷിതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ നമുക്കുള്ള ഇൻസ്ട്രക്ഷനാണ് NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളെ കുറിച്ചിട്ട്. സേവിങ്സ് അക്കൗണ്ട് വെച്ച് വിദേശത്ത് നിന്നും ഇടപാടുകൾ നടത്താൻ പാടില്ല എന്നുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വിദേശത്ത് നിന്നും പണം അയക്കാം, നാട്ടിൽ നിന്നും ഡെപ്പോസിറ്റ് സാധ്യമല്ലാത്തൊരു അക്കൗണ്ടാണ് NRI അക്കൗണ്ട്. അതുപോലെ തന്നെ NRO അക്കൗണ്ട് ഉപയോഗിച്ച് വേണം നമ്മൾ നാട്ടിൽ നിന്നും പണം അഥവാ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് പ്രവാസി ക്ഷേമനിധി കാർഡും നോർക്ക കാർഡും. ഈ 5 ഡോക്യുമെൻറ്റ്സ് കമ്പൽസറി ആയിട്ട് ഏതൊരു പ്രവാസിയും എടുത്ത് വെച്ചിരിക്കേണ്ട സംഗതികളാണ്. നമ്മുടെ ഒരു സ്മൂത്തായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ബീങ് എൻ ഇന്ത്യൻ പൗരൻ നമുക്ക് അടിസ്ഥാനപരമായി വേണ്ടുന്ന സംഗതികളാണ്. പിന്നെ പാസ്പോർട്ടിൻ്റെ കാര്യം പറയേണ്ട കാര്യമല്ലോ, പാസ്പോർട്ടില്ലാതെ ഇവിടെ വിട്ട് കയറി വരില്ലല്ലോ. പാസ്പോർട്ട് പേരിൽ ഒരുപാട് അല്ലെങ്കിൽ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്നൊരു ആഴ്ചകളാണ് കഴിഞ്ഞത്, 2-3 ആഴ്ചയായിട്ട് നമ്മളിപ്പോൾ കടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും അതിൻ്റെ പേരിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും പാസ്പോർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നമ്മുടെ മിനി പത്മ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഹോമിൻ്റെ പേജിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ലൈവായിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സി എം തളപതി വിജയ്, അദ്ദേഹം നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിലെ അവസാന ചിത്രമെന്ന ലേവലിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ജനനായകൻ ഈ ആഴ്ച അല്ല, കമ്മിങ് വീക്കെൻഡിൽ അടുത്ത ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വിജയ് ആരാധകർ, അല്ല ഒരു വിജയ് സിനിമയുടെ റിലീസിന് അന്ന് കിട്ടുന്ന ഒരു ഇമ്പാക്ട് അത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. പടം എങ്ങനെയുള്ള പടമാണെങ്കിൽ പോലും തിയേറ്ററിലിരുന്ന് പക്ക പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനൊപ്പം ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി ഡാൻസ് കളിച്ച് ഒരു വിജയ് ചിത്രം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹൈപ്പ് അത് വേറെ ലെവൽ സംഗതി തന്നെയാണ്. അപ്പോൾ എന്തായാലും അതൊരു പക്ഷേ അവസാനമായിട്ട് നമുക്ക് ഒരു പുതിയ ചിത്രത്തിൻ്റെ പേരിൽ എക്സ്പ്ലോർ, റീ റിലീസുകളൊക്കെ ഇനിയും സംഭവിച്ചേക്കാം, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇപ്പോൾ തിയേറ്ററുകളിലേക്ക് വരുന്ന ജനനായകൻ. എന്തായാലും ജനനായകൻ ആക്ച്വലി ഈ സിനിമയുടെ ഒരു വേർഷൻ, ഒരു എഡിറ്റഡ് വേർഷനോ അല്ലെങ്കിൽ എഡിറ്റിംഗ് പാനലിൽ മിസ്സായ ഒരു വേർഷനോ, ഇത് കുറേ ലീക്ഡ് ആയിട്ട് ആ ഒരു ഇലക്ഷൻ ടൈമിൽ തന്നെ ഭയങ്കര വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇത്തരത്തിൽ ലീക്കായ സിനിമ ആയിരിക്കില്ല. കാരണം കുറേയധികം എക്സ്ട്രാ വിഷ്വൽസും കുറേയധികം പാട്ടുകളും, പുതിയ പാട്ടുകളും പുതിയ കുറേ സംഗതികളും അതിൻ്റെ കഥാപരമായിട്ടും വ്യത്യസ്തതയുള്ള ഒരു ചിത്രമായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ക്ലാരിഫൈ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും വിജയുടെ കാര്യം പറഞ്ഞപ്പോൾ, വിജയ് സിനിമയിൽ നിന്നും പിൻവാങ്ങുകയാണെങ്കിലും വിജയുടെ മകൻ സിനിമയിലേക്ക് എൻട്രി എടുക്കുകയാണ് ജെയ്സൺ സഞ്ജയ്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസമാണ് ഇന്ന് അദ്ദേഹത്തിന് സംവിധാനം ചെയ്യുന്ന സിഗ്മ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഇങ്ങനെ തിയേറ്ററിലേക്ക് റിലീസ് എത്താൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരൻ അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്ന സമയത്താണ് പറഞ്ഞത്. തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ തന്നോട് ചേർത്ത് വെച്ച ആ ഒരു വിശ്വാസമാണ് ഇന്ന് താൻ സിനിമയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ വിജയെപ്പോലെ ഒരു നടനാവാനായിരിക്കില്ല തൻ്റെ പ്ലാൻ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പുള്ളി പണ്ട് അൽഫോൺസ് പുത്രൻ പ്രേമമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വിജയുടെ മകനെ വെച്ച് നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ട് വിജയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ജെയ്സൺ സഞ്ജയ്ക്ക് അന്ന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹം കാരണം പറഞ്ഞത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനല്ല, ക്യാമറയ്ക്ക് പിന്നിലൊരു സംവിധായകനായി അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹം എന്നായിരുന്നു അത്രേ. ഓക്കെ, ലെറ്റ് സീ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ ആയിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ കാണാൻ നമ്മളും കാത്തിരിക്കുകയാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച എ കെ സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
2: ജൂലൈ 16 ജി സി സിയിൽ റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
3: You're tuned into Home 92.2 FM. Home is a feeling.

0: ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു തോന്നലായിരിക്കും, ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻസ് മുൻപ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു തോന്നൽ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടല്ലോ, ഞാനൊരു പക്ഷേ സ്വപ്നം കണ്ടതായിരിക്കുമോ ഈ ഒരു നിമിഷത്തെ കുറിച്ചിട്ട് എന്നുള്ളതൊക്കെ. നമ്മളതിനെ ദേജാവു എന്നാണ് വിളിക്കാറുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ കേട്ടോ, പലപ്പോഴും ഇത്തരം ദേജാവുക്കൾ കൂടുതലുണ്ടാവുന്ന ആളുകൾ അവർ പലപ്പോഴും സ്വയം കരുതാറുള്ളത് തന്നെ എനിക്ക് എന്തോ ഒരു ഇൻഡിക്കേഷൻ യൂണിവേഴ്സ് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമാണ് ഇത് എന്നൊക്കെയുള്ള തരത്തിലാണ്. പക്ഷേ ചില പുതിയ സാഹചര്യങ്ങളിൽ പെടുന്ന സമയത്ത് ഇത് ഇതിനു മുൻപും എവിടെയോ തോന്നിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എവിടെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാറുള്ള ആ ഒരു സംഗതി, ഈ വിചിത്ര പ്രതിഭാസം, ഇത് ആക്ച്വലി തലച്ചോറിലുണ്ടാവുന്ന ചില ക്രയവിക്രയങ്ങളുടെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ സയൻസിൻ്റെതായിട്ടുള്ള ഒരു നിഗമനങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രഞ്ച് ഭാഷയിൽ ദേജാവു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മുൻപ് കണ്ടിട്ടുള്ളത് എന്നാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ തലച്ചോറിലെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഭാഗമായിട്ടുള്ള ടെമ്പറൽ ലോബിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മിസ്ഫയറിംഗ് അല്ലെങ്കിൽ ആശയക്കുഴപ്പമാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തരുന്ന മെസ്സേജോ അല്ലെങ്കിൽ ചെക്ക് പോയിന്റ്സോ അല്ലെങ്കിൽ നമ്മൾ മുൻപൊരിക്കൽ പാരലൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ മറ്റെപ്പോഴോ ടൈം ട്രാവലൊക്കെ ചെയ്ത് ഈ നിമിഷങ്ങളിലൂടെ കടന്നുപോയി കടന്ന് ജീവിച്ചു പോയതാണ്, പിന്നീട് നമ്മളത് റീവിസിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ആത്മാവും നമ്മുടെ കോസ്മിക് ശരീരം ഇതെല്ലാം കടന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പല വിധത്തിൽ കോൺസ്പിറസീസ് ഇതിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ആക്ച്വലി എന്താണ് ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ചെറിയൊരു കുഴപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഭാഗമായിട്ടുള്ള ടെമ്പറൽ ലോബിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മിസ്ഫയറിംഗ് അല്ലെങ്കിൽ ആശയക്കുഴപ്പമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ കണ്ണുകൾ കാണുന്ന കാഴ്ചകൾ തലച്ചോറിലേക്ക് എത്തി പ്രോസസ്സ് ചെയ്യാനെടുക്കുന്ന സമയത്തിൻ്റെ മില്ലി സെക്കൻഡുകളുടെ നേരിയ വ്യത്യാസം വരുമ്പോൾ തലച്ചോറ് ആ പുതിയ കാഴ്ചയെ ഒരു പഴയ ഓർമ്മയായിട്ട് നമുക്ക് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു തരുന്നതാണ്. സംഗതി എല്ലാം ഒപ്പിച്ചു വെക്കുന്നത് ഈ തലച്ചോറ് ഒറ്റ ഒരാളാണ്. അപ്പോൾ തലച്ചോറിൻ്റെ ഒരു ചെറിയ കളി കാരണം, തലച്ചോറ് ആ പുതിയ കാഴ്ചകളെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം കാരണം നമുക്കൊരു പഴയ ഓർമ്മയുമായിട്ട് അതിനെ കണക്ട് ചെയ്ത് തരികയാണ് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ദേജാവിന് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്നാണ് മനഃശാസ്ത്രജ്ഞർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ നമ്മൾ മുൻപേ കൂട്ടി കാലേ കൂട്ടി സഞ്ചരിച്ച ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ ഈ സന്ദർഭങ്ങളെ കുറിച്ചിട്ടൊക്കെ സ്വപ്നം കണ്ടതൊന്നുമല്ല, ഇത് ആക്ച്വലി നമ്മുടെ തലച്ചോറിന് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ചയ്ക്കല്ലേ, കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഇങ്ങനെ ചില ക്ലാരിറ്റി ഒക്കെ വരുത്തി വരുത്തി ചില കാര്യങ്ങളിൽ മുന്നോട്ട് പോകാലോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: You are listening to Back to Home with Asif. Asif.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം, ഖത്തറിനു നേരെ ആക്രമണം, ജാഗ്രതാ നിർദ്ദേശം. ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണക്കുറിപ്പുമായി സർക്കാർ. മുഖ്യമന്ത്രി ചിരിക്കാത്തതിന് മറുപടിയില്ലെന്ന് KSU അധ്യക്ഷൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കപ്പൽശാല വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 10,000 കോടിയുടെ പദ്ധതി ടാറ്റയുടേതല്ല, ടാറ്റയുമായി ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചിട്ടില്ല. കപ്പൽ നിർമ്മാണ യൂണിറ്റ് സംയുക്ത സംരംഭമാണ്. സംയുക്ത സംരംഭത്തിൽ മലബാർ സിമെന്റ്സും ടാറ്റയുമുണ്ട്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നും സർക്കാർ അറിയിച്ചു. ഒരേ ചടങ്ങിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗൌനിക്കാതെ പോയതിൽ പ്രതികരണവുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSUക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാരെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് താൻ ചെയ്തതെന്നും അലോഷ്യസ് സേവ്യർ. താൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിന് മറുപടിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി KSU തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് വി ഡി സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തിയത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യറും പങ്കെടുത്തു. വേദിയിൽ സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നെങ്കിലും മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAക്കും അജയ് ജ്വൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ ADGP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയായിരുന്നു ഇരുവരും. KSUവിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഗൺമാൻമാരുടെ മർദ്ദനത്തിന് AD തോമസ് MLA ഇരയായത്. UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും സർക്കാർ നടപടികളെ പ്രതീക്ഷയോടെ കണ്ടു. SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുന്നതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. വഖഫ് ബോർഡ് വിവാദത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലപാടിലേക്കാണ് കേരളവുമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാര്യം കോടതി പറഞ്ഞപ്പോൾ പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാന് നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6-ാം ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. വന്ദേമാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി 20 July വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന 1,000,000 പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19-ാം തീയതി രാത്രി 8 മണി മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 മണിക്കാണ് കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ഫിഫ ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായി അനധികൃത സ്ട്രീമിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന യുഎഇ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മത്സരങ്ങൾ കാണാനായുള്ള അംഗീകൃത ലൈസൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നിയമലംഘനം തെളിഞ്ഞാൽ 10,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും യുഎഇ സാമ്പത്തിക മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
7: റിപ്പബ്ലിക് ഓഫ് ദി കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
5: ഫിഫ വേൾഡ് കപ്പ് 2026.
7: സ്കോട്ട്ലൻഡ്, ടർക്കി.
5: ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ.
7: കൊളംബിയ,
5: കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

വേൾഡ് ട്രാവൽ അവാർഡ്സ് 2026 അന്താരാഷ്ട്ര വിനോദസഞ്ചാര മേഖലയിലുള്ള ടൂറിസം മേഖലയിലൊക്കെ ആണെങ്കിൽ ടൂറിസം മേഖലയിലെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ് കേട്ടോ ഈ വേൾഡ് ട്രാവൽ അവാർഡ്സ് 2026 വേൾഡ് ട്രാവൽ അവാർഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ 2026 വർഷത്തിലെ ആ ഒരു പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചരിത്രം കുറിച്ചുകൊണ്ട് നമ്മുടെ മലിഹയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ ലീഡിംഗ് നാഷണൽ പാർക്ക് പുരസ്കാരങ്ങളുടെ പട്ടികയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടം പിടിച്ചിരിക്കുന്നത്. അത് ശരിക്കും അത്രയധികം UAE സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച നാഷണൽ പാർക്ക് എന്നുള്ള ആ ഒരു ലേബൽ, മിഡിൽ ഈസ്റ്റിലെ ലീഡിംഗ് നാഷണൽ പാർക്ക് എന്നുള്ള ആ ഒരു അവാർഡിനാണ് ശരിക്കും അതിൻ്റെ അവസാന പട്ടികയിലേക്ക് UAE നിന്നുള്ള ഒരേ ഒരു പ്രതിനിധിയായിട്ട് ഷാർജയുടെ പൈതൃക പരിസ്ഥിതി വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മലിഹ നാഷണൽ പാർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ജീവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവർ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് മലിഹ പാർക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. Trending song of the hour. ജീവിക്കുന്ന നിലയിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു ഘട്ടം തന്നെയാണ് മലിഹ പാർക്ക് ആക്കിയിരിക്കുന്നത്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: ലോകമെമ്പാടുമുള്ള പല പ്രമുഖ സെലിബ്രിറ്റീസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ആ ഒരു മേഖല, അതിപ്പോൾ സിനിമയാവട്ടെ സ്പോർട്സ് ആവട്ടെ, അതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പുറമെ മറ്റ് പല സംരംഭങ്ങളിലേക്കും തങ്ങളുടേതായിട്ടുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻസിനെ നൽകാനും അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള സമ്പത്തിനെ വിന്യസിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനും ഒക്കെ താല്പര്യപ്പെടാറുള്ളവരാണ് സെലിബ്രിറ്റീസ് എല്ലാം തന്നെ. ആൻഡ് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ, നമ്മളിപ്പോൾ ഏത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള സോഴ്സുകളിലേക്ക് കൂടി നമ്മുടെ ഒരു പ്ലാനുകൾ എപ്പോഴും ഇങ്ങനെ പടർത്തി വെച്ചിരിക്കണമെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് മാത്രം പറയുന്നതേ ഉള്ളൂ, പക്ഷേ നമുക്കും ഇതിൽ നിന്നും ഇൻസ്പയർഡ് ആവേണ്ട പല കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള 5 ബോളിവുഡ് ആക്ടേഴ്സ് അവർ ശരിക്കും ഒരു വലിയ സ്റ്റാർട്ടപ്സിൻ്റെ ഓണേഴ്സായിട്ട് മാറിയിട്ടുള്ള ചില സെലിബ്രിറ്റി ആക്ടേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഹൃതിക് റോഷൻ. ഹൃതിക് റോഷൻ ഏതാണ്ട് 3,100 crore ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബ്രാൻഡാണ് HRX. HRX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത്ലറ്റിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്ലറ്റീഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെൽനസ് ബ്രാൻഡ് എന്നുള്ള നിലയിലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അക്ലെയിം ചെയ്യപ്പെടുന്ന ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് HRX. ഹൃതിക് റോഷൻ്റെ സ്വന്തം ബ്രാൻഡാണ്. അക്ഷയ് കുമാറിൻ്റെ ബ്രാൻഡാണ് ഫോഴ്സ് നൈൻ ആൻഡ് കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് കേട്ടോ. അദ്ദേഹം ഒരു സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തന്നെയാണ് അദ്ദേഹം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു ഓൺ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫോഴ്സ് നൈൻ എന്ന് പറയുന്ന ബ്രാൻഡ്. അക്ഷയ് കുമാറിന് 2,700 നെറ്റ്വർത്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ആലിയ ഭട്ടിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എല്ലാവർക്കും ഒരു പരിധിവരെ അറിയാം. കാരണം കിഡ്സ് വെയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പാണ് പുള്ളിക്കാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ലെഡ് ബ്രാൻഡുകളിലൊന്നാണ് ഈ ഒരു കിഡ്സ് വെയർ ബ്രാൻഡ്. എടാമമ്മ എന്നാണ് പറയുന്നത്. EDAMMA ഇതിൻ്റെ പേര് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും റിലയൻസ് റീറ്റെയിൽ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്രമാത്രം വലിയൊരു വിജയകരമായ സംരംഭമായിട്ട് ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ദീപിക പടുക്കോൺ ഇതുപോലെ ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 82 Degree എന്ന് പറയുന്ന ഒരു പ്രീമിയം സ്കിൻ കെയർ ബ്രാൻഡ് തന്നെ ദീപിക പടുക്കോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ കൃതി സനോണിൻ്റെ ബ്രാൻഡാണ് ഹൈഫൻ എന്ന് പറയുന്ന ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ സ്റ്റാർട്ടപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഹൈഫൻ എന്ന് പറയുന്ന ബ്രാൻഡിനെ. അത് ആക്ച്വലി കൃതി സനോണിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. മാത്രമല്ല അവർ കൃതി ഇപ്പോൾ ഒരു ബ്ലൂ ബട്ടർഫ്ലൈ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ കമ്പനി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈഫൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഭയങ്കര ഹിറ്റായിട്ടിപ്പോൾ ഈ ജെൻസി പ്ലെയറിനൊക്കെ ഇടയിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ആക്ച്വലി അതാണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ നമ്മളിപ്പോൾ ഏതൊരു മേഖലയിലാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള നമ്മുടെ ശ്രദ്ധ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനപ്പുറത്തേക്ക് നമുക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ പലതും നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കാണ്.
2: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
3: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എൻ ഇ.
0: You're tuned into Home 92.2 FM. Home is a feeling.
7: Back to home, back to home, back to home, back to home.
8: Evergreen Partigal, brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasal Hub.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ആവേശത്തിൽ കാത്തിരിക്കുകയാണ്. സ്പെയിൻ വേഴ്സസ് അർജന്റീന ഇത്തവണത്തെ 2026 വേൾഡ് കപ്പിന്റെ ആവേശം അവസാനിക്കുന്ന സമയത്ത്, ആ ഒരു ഉത്സവമേളങ്ങൾ അവസാനിക്കുന്ന സമയത്ത് കപ്പിൽ മുത്തമിടുന്നത് ആരായിരിക്കുമെന്ന് അറിയാൻ അല്ലേ. അതിനുവേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിനിടയിൽ ആക്ച്വലി അർജന്റീനൻ ഫാൻസ് കുറച്ച് ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതൊരു നിർഭാഗ്യമായിട്ടാണ് ഒരുപക്ഷെ കണക്കാക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫൈനൽ മത്സരം നിയന്ത്രിക്കാൻ വേണ്ടി അർജന്റീനയുടെ അൺലക്കി റെഫറി, നിർഭാഗ്യമായിട്ടുള്ള ആ ഒരു റെഫറി വരികയാണെന്നാണ് പറയുന്നത്. 2022 അർജന്റീന സൗദി മത്സരം നിയന്ത്രിച്ച റെഫറിയാണ് സ്ലാവ്കോ വിൻഡിച്ച് കേട്ടോ. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശകരമായിട്ടുള്ള ഫൈനൽ മത്സരം നിയന്ത്രിക്കുക സ്ലൊവേനിയൻ റെഫറിയായിട്ടുള്ള സ്ലാവ്കോ വിൻഡിച്ച് ആയിരിക്കും. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും യൂറോപ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള സ്പെയിനും തമ്മിൽ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഈ വരുന്ന ഞായറാഴ്ച ദിവസം നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ പ്രധാന റെഫറിയായിട്ടാണ് 46 വയസ്സുള്ള സ്ലാവ്കോ വിൻഡിച്ചിനെ തെരഞ്ഞെടുത്തതായിട്ട് ഫിഫ അറിയിച്ചിരിക്കുന്നത് കേട്ടോ. ടൂർണമെന്റിൽ ഉടനീളം ഏറ്റവും മികച്ച പ്രകടനവും ആൻഡ് അതുപോലെ തന്നെ പക്വമായിട്ടുള്ള തീരുമാനങ്ങളും കാഴ്ചവെച്ച വിൻഡിച്ച് കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് ഫൈനൽ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി പോകുന്നത്. കളിക്കളത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് സ്ലൊവീനിയക്കാർ തന്നെയായിട്ടുള്ള ടൊമാസ് ക്ലാൻചിൻക്, അഡ്രാസ് കോവാച്ചിച്ച് എന്നിവരും അസിസ്റ്റന്റ് റഫറിമാരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സംഗതി, അതായത് തേങ്ങ ഉടക്കിയ സമയം എന്ന് പറയുന്ന പോലെ, എന്താണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജന്റീന ചാമ്പ്യന്മാരായിരുന്ന 2022 ഖത്തർ വേൾഡ് കപ്പിൽ ഒരുപക്ഷെ അർജന്റീനൻ ഫാൻസ് ഒരിക്കലും മറക്കാത്തൊരു മത്സരമായിരിക്കും അർജന്റീനയും സൗദിയും തമ്മിൽ നടന്ന ആ ഒരു മത്സരം. ആ ഒരു ലോകകപ്പിൽ ആകെ വിൻഡിച്ച് നിയന്ത്രിച്ച മത്സരം ഈ പറഞ്ഞ പോലെ 2022 നവംബർ 13 ലുസൈൽ സ്റ്റേഡിയത്തിൽ സൗദി അറേബ്യ അർജന്റീനയ്ക്കെതിരെ ഇറങ്ങിയ ആ ഒരു മത്സരമായിരുന്നു. സൗദി അന്ന് അർജന്റീനയെ അട്ടിമറിച്ച സമയത്ത് റഫറിയുടെ പല തീരുമാനങ്ങളും വന്ന് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2010 ഫിഫയുടെ അന്താരാഷ്ട്ര റഫറി ആയിട്ടുള്ള വിൻഡിച്ചിന് വലിയ മത്സരങ്ങൾ നിയന്ത്രിച്ചതിൽ വിപുലമായിട്ടുള്ള പരിചയ സമ്പത്ത് തന്നെയുണ്ട്. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ, ഈ വേൾഡ് കപ്പിലെ ബ്രസീൽ മൊറോക്കോ മത്സരം, ജോർദാൻ അൾജീരിയ മത്സരം, മെക്സിക്കോ ഇക്വഡോർ തുടങ്ങിയ പ്രധാന മത്സരങ്ങൾ നിയന്ത്രിച്ചതും ഇദ്ദേഹം തന്നെയായിരുന്നു. കളിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത, കാർഡുകളുടെ ഉപയോഗം കുറച്ചും സാങ്കേതിക വിദ്യ കൃത്യമായി ഉപയോഗിച്ചും മത്സരം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശൈലി. ഫിഫയുടെ റഫറിംഗ് കമ്മിറ്റി ടൂർണമെന്റിലെ പ്രകടനങ്ങൾ കൃത്യമായി വിലയിരുത്തിയാണ് ഫൈനൽ നിയന്ത്രിക്കാനുള്ള റഫറിയെ കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ മാറ്റി നിർത്താം, അതൊരു നിർഭാഗ്യമൊന്നും അല്ല. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ആ മത്സരത്തിൽ തോറ്റ അർജന്റീന വീരോചിതമായിട്ട് ഖത്തറിൽ കപ്പ് ഉയർത്തുമെന്ന് ആരെങ്കിലും ഒന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രധാന തീരുമാനങ്ങളിലെ കൃത്യതയും കളി നിയന്ത്രിക്കാനുള്ള മികവും വാർ സാങ്കേതിക വിദ്യയും ഒക്കെയാണ് ഏറ്റവും മികച്ച, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഏറ്റവും മികച്ച ഏകോപനവും നിഷ്പക്ഷതയും ഒക്കെയാണ് റഫറിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബേസിക് ക്രൈറ്റീരിയാസ് ആയിട്ട് ഫിഫ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അത്തരത്തിലാണ് ഇദ്ദേഹത്തെ, സ്ലാവ്കോ വിൻഡിച്ചിനെ ഫൈനലിന്റെ റഫറിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്രേ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പാസ്പോർട്ട് സേവനം ഹൈക്കോടതി വിധിക്കെതിരെ കേന്ദ്രം സുപ്രീംകോടതിയിൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തം, ഖത്തറിനു നേരെ ആക്രമണം, ജാഗ്രതാ നിർദ്ദേശം. ടാറ്റ നിക്ഷേപ വിവാദത്തിൽ വിശദീകരണക്കുറിപ്പുമായി സർക്കാർ. മുഖ്യമന്ത്രി ചിരിക്കാത്തതിന് മറുപടിയില്ലെന്ന് KSU അധ്യക്ഷൻ. ലോകകപ്പ് ഫൈനലിലൊരുങ്ങിയ സ്പെയിനും അർജന്റീനയും നാളെ ലൂസേഴ്സ് ഫൈനൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കപ്പൽശാല വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. 10,000 കോടിയുടെ പദ്ധതി ടാറ്റയുടേതല്ല. ടാറ്റയുമായി ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചിട്ടില്ല. കപ്പൽ നിർമ്മാണ യൂണിറ്റ് സംയുക്ത സംരംഭമാണ്. സംയുക്ത സംരംഭത്തിൽ മലബാർ സിമെന്റ്സും ടാറ്റയുമുണ്ട്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപകരിലൂടെയും വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയെയാണ് 10,000 കോടിയോളം രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ സൂചിപ്പിച്ചതെന്നും സർക്കാർ അറിയിച്ചു. ഒരേ ചടങ്ങിലുണ്ടായിരുന്നിട്ടും മുഖ്യമന്ത്രി VD സതീശൻ ഗൌനിക്കാതെ പോയതിൽ പ്രതികരണവുമായി KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSU-ക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാരെന്നും തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് താൻ ചെയ്തതെന്നും അലോഷ്യസ് സേവ്യർ. താൻ പഠിച്ച രാഷ്ട്രീയം സമുന്നതരെ കാണുമ്പോൾ ചിരിക്കുക എന്നതാണെന്നും മുഖ്യമന്ത്രി തിരിച്ചു ചിരിക്കാത്തതിന് മറുപടിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി KSU തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് VD സതീശനും അലോഷ്യസ് സേവ്യറും ഒരേ ചടങ്ങിൽ എത്തിയത്. കൊച്ചി SH കോളേജിലെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി എത്തിയത്. ഈ പരിപാടിയിൽ അലോഷ്യസ് സേവ്യറും പങ്കെടുത്തു. വേദിയിൽ സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറെ കാണാതെ മടങ്ങുകയായിരുന്നു. സതീശനെ കാണാൻ അലോഷ്യസ് കാത്തുനിന്നെങ്കിലും മുഖ്യമന്ത്രി മുഖം കൊടുത്തില്ല. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ AD തോമസ് MLAക്കും അജയ് ജ്വൽ കുര്യാക്കോസിനും ഇന്നും സമയം അനുവദിച്ചില്ല. ഇരുവരും കൂടിക്കാഴ്ച ഉപേക്ഷിച്ചു. ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ AD GP അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ മുഖ്യമന്ത്രിയെ കാണാനിരിക്കുകയായിരുന്നു ഇരുവരും. KSU-വിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോഴാണ് ഗൺമാൻമാരുടെ മർദ്ദനത്തിന് AD തോമസ് MLA ഇരയായത്. UDF മന്ത്രിസഭയുടെ ആദ്യ തീരുമാനമായിരുന്നു രക്ഷാപ്രവർത്തന കേസിൽ SIT. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരുടെ മർദ്ദനമേറ്റ AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും സർക്കാർ നടപടികളെ പ്രതീക്ഷയോടെ കണ്ടു. SIT അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടി വൈകുന്നതോടെ കടുത്ത അതൃപ്തിയിലാണ് ഇരുവരും. വഖഫ് ബോർഡ് വിവാദത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് കളവാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ മറുപടി. വഖഫ് ബോർഡ് വിവാദത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ നിലപാടിലേക്കാണ് കേരളവുമെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്ന കാര്യം കോടതി പറഞ്ഞപ്പോൾ പരിശോധിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം തിരിച്ചടിച്ചു. മുഖ്യമന്ത്രി NSS തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. NSS ജനറൽ സെക്രട്ടറി G.സുകുമാരൻ നായരുമായി PJ കുര്യൻ ആശയവിനിമയം നടത്തും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല നീക്കം. G.സുകുമാരൻ നായരുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് PJ കുര്യൻ. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നുവെന്ന് G.സുകുമാരൻ നായർ ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് അനുനയ നീക്കം. അനുമതി നിഷേധിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് തിരുത്തിക്കൊണ്ട് സുകുമാരൻ നായരുടെ പ്രതികരണം വീണ്ടും വന്നത്. മന്ത്രിയാക്കാനും ഉന്നത പദവികൾക്കും കോഴ ആവശ്യപ്പെട്ട് പ്രിയങ്കാഗാന്ധി MPയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേനയുള്ള തട്ടിപ്പിൽ നേതാക്കളോട് നിരപരാധിത്വം ബോധ്യമാക്കി പ്രിയങ്കാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി DS രാജ്കുമാർ. വ്യാജ ഫോൺ കോൾ ലഭിച്ച വിദ്യാ ബാലകൃഷ്ണൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ എന്നിവരോട് രാജ്കുമാർ ഫോണിൽ സംസാരിച്ചു. തനിക്ക് തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ലെന്ന് രാജ്കുമാർ, അന്വേഷണവുമായി സഹകരിക്കുമെന്നും അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. പ്രിയങ്കാഗാന്ധിയുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയത്. ആഭ്യന്തരവകുപ്പ് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജ്കുമാർ. പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുന്നു. ഇറാനു നേരെ തുടർച്ചയായ 6-ാം ദിവസവും US ആക്രമണം. റെയിൽവേ സ്റ്റേഷനുകളും പാലങ്ങളും തകർത്തു. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഗൾഫ് രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഖത്തറിന് നേരെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണമുണ്ടായി. ഒരു കുട്ടിക്ക് പരിക്കേറ്റു. രാജ്യം ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചുവെന്ന് ഖത്തർ. കുവൈറ്റിനും ബഹ്റിനും നേരെയും ഇറാന്റെ ആക്രമണം. അതിനിടെ ദുബായ് ഡൌൺ ടൌണിൽ സ്ഫോടനം നടന്നുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നല്ലാത്ത ഒന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് യുഎഇ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി യുഎസും ഇറാനും തമ്മിലുള്ള സൈനിക പോരാട്ടം അതീവ ഗുരുതര ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് റിപ്പോർട്ട്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം ശക്തമാക്കുന്നതിനായി തുടർച്ചയായ 6 ദിവസവും ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ യുഎസ് സൈന്യം കടുത്ത വ്യോമാക്രമണം നടത്തിയതായി യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് യുഎസ് വ്യക്തമാക്കുമ്പോൾ ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമെന്ന് ഇറാൻ ആരോപിച്ചു. 2020 യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചൈന വൻതോതിൽ ഇടപെട്ടുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിവര ചോർച്ചയാണ് ചൈന നടത്തിയതെന്നും ഇതിലൂടെ 22 കോടി യുഎസ് വോട്ടർമാരുടെ രഹസ്യവിവരങ്ങൾ അവർ നിയമവിരുദ്ധമായി കൈക്കലാക്കിയെന്നും ട്രംപ് ആരോപിച്ചു. യുഎസ് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുടെ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ, തുറന്നുകാട്ടുന്ന രേഖകൾ താൻ രഹസ്യവിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നും ട്രംപ് പറയുന്നു. വന്ദേമാതരത്തെ അപമാനിച്ചാൽ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ക്രൈസ്തവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയ FCRA ഭേദഗതി ബില്ലും ഈ സമ്മേളനത്തിൽ മോദി സർക്കാർ അവതരിപ്പിക്കും. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള 2/3 ഭൂരിപക്ഷം ലോക്സഭയിൽ ഉറപ്പിക്കാനുള്ള തീവ്ര നീക്കത്തിലാണ് BJP. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിവരുന്ന സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി പ്രതിദിനം നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം. വാങ്ചുക്കിന്റെ മെഡിക്കൽ പരിശോധനകൾ പതിവായി നടത്തുന്നതിന് എതിർപ്പില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഏതൊരു പൌരന്റെയും ജീവിതം വിലയേറിയതാണെന്നും അത് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ നടത്തണമെന്നും ഡൽഹി ഹൈക്കോടതി. യുഎഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് വിസ സേവനത്തിനുള്ള പുതിയ കരാർ റദ്ദാക്കിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ. യുഎഇ, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ രാജ്യങ്ങളിലെ പുതുതായി ചുമതലയേൽപ്പിച്ച കമ്പനികളുടെ കരാർ റദ്ദാക്കിക്കൊണ്ടുള്ള ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി 20 July വരുന്ന തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി അറിയിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന 1000 പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അടച്ചിടും. കോൺസുലേറ്റിലേക്കുള്ള വഴിയിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നതുകൊണ്ടാണിത്. ഈ ദിവസങ്ങളിൽ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു. തിങ്കളാഴ്ചത്തെ സേവനങ്ങൾക്കായി അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ താൽപര്യമുള്ളവർ 19 രാത്രി 8 മുതൽ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ ബുക്ക് ചെയ്യണം. അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് വിസ സാക്ഷ്യപ്പെടുത്തൽ സേവനങ്ങൾക്ക് തടസ്സമില്ല. യുഎയിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്കായി വിവിധ അന്താരാഷ്ട്ര ഗൾഫ് വിമാന കമ്പനികൾ വിമാന സർവീസുകളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം പൂർണ്ണമായി സാധാരണ നിലയിലായിട്ടില്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചില റൂട്ടുകളിലെ സർവീസുകൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. യാത്ര പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം. യുഎയിൽ മദ്യപിച്ചോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടി. 2025 March 29 മുതൽ പ്രാബല്യത്തിൽ വന്ന ഫെഡറൽ നിയമപ്രകാരം വലിയ തുക പിഴയും തടവ് ശിക്ഷയും ഉണ്ടാകും. മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിച്ചാൽ 20,000 മുതൽ 1,00,000 വരെ പിഴയുണ്ടാകും. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സ്പെയിൻ ഫൈനൽ പോരാട്ടം ഞായറാഴ്ച. ലൂസേഴ്സ് ഫൈനൽ നാളെ. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 11 കളി. ഫിഫ ലോകകപ്പിന്റെ സെമി ഫൈനലിൽ രാഷ്ട്രീയ ബാനർ ഉയർത്തിയ അർജന്റീനിയൻ താരങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ. രാജ്യാന്തര ഫുട്ബോൾ ഭരണസമിതിയായ ഫിഫയോടാണ് ബ്രിട്ടീഷ് സർക്കാർ അന്വേഷണം ആവശ്യപ്പെട്ടത്. ഫോക്ലൻഡ് യുദ്ധപരാമർശമുള്ള ബാനറുമായി വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ നേരിടാനൊരുങ്ങുന്ന സ്പാനിഷ് പടയ്ക്ക് നേരിയ ആശങ്ക. ലമീൻ യമാലിനും ഡിഫൻഡർ പെഡ്രോ പോറോയ്ക്കും നേരിയ പരിക്കുണ്ടെന്ന് സൂചന. ആദ്യ പരിശീലന സെഷനിൽ മറ്റ് കളിക്കാർക്കൊപ്പം പങ്കെടുക്കാതെ മാറി നിന്നാണ് ഇരുവരും പരിശീലനം നടത്തിയത്. ഫിഫ ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായി അനധികൃത സ്ട്രീമിംഗ് ലിങ്കുകൾ ഉപയോഗിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന യുഎഇ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മത്സരങ്ങൾ കാണാനായുള്ള അംഗീകൃത ലൈസൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. നിയമലംഘനം തെളിഞ്ഞാൽ 10,000 മുതൽ 100,000 ദിർഹം വരെ പിഴ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും UAE സാമ്പത്തിക മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
8: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
9: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
10: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
9: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
11: Brought to you by Gulf Hypermarket Rasul Khaima and Dominant Accounting and Bookkeeping, your trusted partner for accounting, auditing, tax, e-invoicing and business solutions. Visit dominantgroup.me. Education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankul Road, Bardubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
7: മലയാള സിനിമയിലെ ഹിറ്റുകളുടെ തമ്പുരാൻ ഷാജി കൈലർ സംവിധാനം ചെയ്യുന്ന ശക്തമായ നായക കഥാപാത്രമായി ജോജു ജോർജ് എത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ചിത്രം വരവ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്കായി ഒരുമിച്ച AK സാജൻ ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വരവ്. ജോജു ജോർജിനൊപ്പം അർജുൻ അശോകൻ, വാണി വിശ്വനാഥ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു.
5: ജൂലൈ 16 GCC റിലീസിനെത്തുന്നു വരവ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
8: കവരപ്പെടാതെ സാർ പാത്തുക്കറെ.
9: You're tuned into Home 92.2 FM. Home is a feeling.
10: Back to home, back to home, back to home, back to home.
5: Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. Authentic ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 052-803-1100.
1: You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്റ്റിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
1: ചുമ്മാ വയബ് മാറ്റി പിടിക്കാം,
2: മഴയിലും വെയിലിലും കൂടാ.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. Lakshmi.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
1: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: Adimai maranyadende

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.